दुर्जन किं करिष्यति अत्रिणे पतिदावग्नि स्वयमेवो अवश्याम्यदि. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് ആചാര്യന്മാർ പകർന്നു തന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ക്ഷമ. ക്ഷമ എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഏത് തരത്തിലുള്ള ദുർജനങ്ങളെയും നമ്മൾക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. ഇതിലൊരു ഉദാഹരണം, പുൽക്കൊടികളോ മറ്റേതെങ്കിലും പദാർത്ഥങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ആരെങ്കിലും അഗ്നി തെളിയിച്ചു എന്നിരിക്കട്ടെ. ആ അഗ്നിക്ക് ആളിപ്പടരണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സാധന സാമഗ്രികൾ അവിടെ വേണം. അതൊന്നുമില്ല എങ്കിൽ ആ അഗ്നി എന്ത് ചെയ്യും? സ്വയം അവിടെ അണഞ്ഞ് ഇല്ലാതെയാവുകയാണ് ചെയ്യുക. അതുപോലെ പല പ്രകോപനങ്ങളും നമ്മൾക്ക് നേരെ വരാം. ഇത്തരത്തിൽ

പ്രകോപനങ്ങൾ വരുന്ന അവസരത്തിൽ സ്വയം നമ്മൾ നിയന്ത്രിച്ചാൽ ആ പ്രകോപനപരമായി വരുന്ന ആൾക്കാർക്ക് പ്രതികരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരുടെ എന്ത് പ്രകോപനമാണുള്ളത് അത് സ്വയം അടങ്ങി ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറയുന്നത് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ അവകാശമില്ല എന്നാണ്. ഇന്ന് എത്ര ഉന്നതിയിലേക്കും നമുക്ക് എത്തിച്ചേരാൻ ക്ഷമ എന്നുള്ള ആ രണ്ടക്ഷരം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ക്ഷമയില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിടത്തും എത്തിച്ചേരാൻ കഴിയുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്ഷമയെ നമ്മൾ മുറുക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ധന്യമാകാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതം വളരെയേറെ ഉയരങ്ങളിലെത്താനും കഴിയുമാറാകട്ടെ. ക്ഷമാ ശസ്ത്രം കരേയസ്യ.

0: എം ജി വിനോദ് തളിപ്പറമ്പ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത മൃഗശിക്ഷകൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ കഥ മഞ്ഞപ്പാവാട, അവതരിപ്പിക്കുന്നത് വേദ മനോജ്. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ. സുഷമ പാണലാട് എഴുതിയ കവിത ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. മൃഗശിക്ഷകൻ എന്ന വിജയലക്ഷ്മിയുടെ കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിജയലക്ഷ്മിയുടെ കവിത മൃഗശിക്ഷകൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്ത

0: വനും നമ്മിൽ പെട്ടവരല്ല. മുഹമ്മദ് നബി.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് മെയ്8, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ്8 വർഷത്തിലെ 128 ദിനമാണ്. ഇന്നാണ് ലോക റെഡ് ക്രോസ് ദിനം. മെയ്8 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1912 പാരാമൗണ്ട് പിക്ചേഴ്സ് സ്ഥാപിതമായി. 1919 ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി എഡ്വേർഡ് ജോർജ് ഹണി ഒരു നിമിഷം നിശബ്ദത പാലിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചു. 1927 പാരീസിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ആദ്യത്തെ നോൺ സ്റ്റോപ്പ് ട്രാൻസ് അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് നടത്താനുള്ള ശ്രമത്തിൽ ഫ്രഞ്ച് യുദ്ധവീരന്മാരായ ചാൾസ് നുഗസറും ഫ്രാങ്കോയിസ് കോലിയും ദി വൈറ്റ് ബേർഡ് ബൈപ്ലെയിനിൽ പറന്നതിന് ശേഷം അപ്രത്യക്ഷരായി. 1933 മഹാത്മാഗാന്ധി സ്വയം ശുദ്ധീകരണത്തിന്റെ 21 ദിവസത്തെ ഉപവാസം ആരംഭിക്കുകയും ഹരിജൻ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി ഒരു വർഷത്തെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. 1942 കോറൽ കടൽയുദ്ധം അവസാനിച്ചു. 1945 സെറ്റിഫ് കൂട്ടക്കൊലയിൽ 100 അൾജീരിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. 1978 റെയിൻഹോൾഡ് മെസ്നറും പീറ്റർ ഹാബ്ലറും ചേർന്ന് സപ്ലിമെൻ്റർ ഓക്സിജൻ ഇല്ലാതെ ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കയറി. 1980 ലോകാരോഗ്യ സംഘടന വസൂരി നിർമ്മാർജ്ജനം സ്ഥിരീകരിച്ചു. 1984 തേംസ് ബാരിയർ ഔദ്യോഗികമായി തുറന്നു. 1997 ചൈന സതേൺ എയർലൈൻസ് ഫ്ലൈറ്റ് ബാവോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അടുക്കുമ്പോൾ തകർന്നു വീണ് 35 പേർ മരിച്ചു. 2019 ഇസബെല്ല ഹോൾഡ്വേ മയക്കുമരുന്ന് പ്രതിരോധ ശേഷിയുള്ള അണുബാധയെ ചികിത്സിക്കുന്നതിനായി ജനിതകമാറ്റം വരുത്തിയ ഫാജ് തെറാപ്പി സ്വീകരിക്കുന്ന ആദ്യത്തെ രോഗിയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്തർദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ഷോൺ ഹെൻറി ഡ്യൂണന്റിന്റെ ജന്മദിനവും വിഖ്യാത ഫ്രഞ്ച് ചിത്രകാരനായ പോൾ ഗോഗിൻ, ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന ഗുസ്താവ് ഫ്ലോബേർ തുടങ്ങിയവരുടെ ചരമദിനവും മെയ്8.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0490

0: 7 2 7 6 2 4 0 0. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള AICCയുടെ ഹിതപരിശോധനയ്ക്ക് ശേഷവും ഉദ്വേഗം നിറഞ്ഞ് കോൺഗ്രസ്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നിയുക്ത MLA മാരിൽ നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടി. പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ ഓരോരുത്തരോടും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് AICC നിരീക്ഷകർ അഭിപ്രായം തേടിയത്. പാർട്ടിയിലെ ഹിതപരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ച. ഡൽഹിയിൽ മടങ്ങിയെത്തിയ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ സന്ദർശിച്ചു. വിശദ റിപ്പോർട്ട് ഇന്ന് കൈമാറുമെന്നാണ് അറിയുന്നത്. വേനൽ മഴ കനത്തതോടെ കേരളത്തിലെ അന്തരീക്ഷ താപനില ശരാശരിയിലും താഴേക്ക്. ഇന്നലെ തിരുവനന്തപുരത്തൊഴികെ താപനില ഈ ദിവസങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കുറവായിരുന്നു. ഈ വേനൽക്കാലത്ത് ആദ്യമായാണ് ചൂട് ഇത്രയും കുറയുന്നത്. ഈ മാസം 11 വരെ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ താപനില ഇനിയും താഴാനാണ് സാധ്യത. കേവല ഭൂരിപക്ഷമുണ്ടെന്ന് സ്ഥാപിച്ചാലേ TVK നേതാവ് വിജയനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കൂ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിച്ചതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായി. CPM, CPI, BCK കക്ഷികളുടെ പിന്തുണ കത്ത് നേടാനാണ് TVKയുടെ ശ്രമം. TVKയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ DMK, അണ്ണാ DMK ധാരണയുണ്ടാക്കാനുള്ള അണിയറ നീക്കവും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മമതാ ബാനർജി രാജിവെക്കാത്തതോടെ പശ്ചിമബംഗാൾ നിയമസഭാ ഗവർണർ RN രവി പിരിച്ചുവിട്ടു. ഇതോടെ രാജിവെക്കില്ലെന്ന മമതയുടെ അവസാന തന്ത്രവും പാഴായി. ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഗവർണർ ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന ആവശ്യവുമായി CPI. ഇന്നലെ ചേർന്ന LDF യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഈ നിലപാടെടുത്തത്. അതേസമയം തനിക്കുനേരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും വ്യക്തിപരമായി ഏറ്റെടുക്കുന്നതായും അതൊന്നും മുന്നണിയെ ബാധിക്കില്ലെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ 4-ാം നാൾ പ്രതികരണവുമായി സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് എങ്കിലും ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും വിജയം നേടിയ UDFനെ അഭിനന്ദിക്കുന്നതായും പിണറായി വിജയൻ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDFനും ഉണ്ടായതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തോൽവിയുടെ വിലയിരുത്തലുകളിൽ സഖാക്കൾക്ക് തുറന്നടിച്ച് പറയാം. നേതൃതലത്തിൽ നിന്ന് പങ്കെടുക്കുന്നവർ ക്ഷമാപൂർവ്വം അതെല്ലാം കേൾക്കണം. ലീഗിന് ഉറപ്പായ 4 മന്ത്രിസ്ഥാനങ്ങളിൽ ആളെ നിശ്ചയിച്ചു. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരാണ് മന്ത്രിമാരാവുക. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപവൽക്കരിച്ച പദ്ധതി പുതുക്കും. ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനം. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് 4.5 പതിറ്റാണ്ട് പിന്നിടുന്നു. 45-ാം വാർഷികവും പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കറുടെ 70-ാം ജന്മദിനവും ആഘോഷിക്കുന്നതിന് ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്റർ ഒരുങ്ങി. May 10 നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കും. യാത്രാ വരുമാനത്തിൽ കുതിച്ച് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചു. 319.21 കോടി രൂപയാണ് സ്റ്റേഷൻ നേടിയത്. രാജ്യത്ത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായി നീതി ആയോഗ് റിപ്പോർട്ട്. 10 വർഷത്തിനിടെ സ്വകാര്യ സ്കൂളുകളിലേക്കാണ് കുട്ടികൾ കൂടുതലായി എത്തുന്നതെന്നും നീതി ആയോഗ് ചെയർമാൻ സുമൻ ബെറിയും CEO നിധി ചിബറും ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട്. അസമിൽ NDAയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 12-ാം തീയതി.

0: ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാകും മുഖ്യമന്ത്രി. ഖാനപാരയിലെ വെറ്റിനറി ഫീൽഡിലാണ് ചടങ്ങ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതികരണവും ദേശസുരക്ഷയ്ക്കായുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയുമായിരുന്നു സൈനിക നടപടിയെന്നും ഉറച്ച നിലപാട് തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ ഡിസ്പ്ലേ ഫോട്ടോകൾ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേതാക്കളും. കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത 84,547 കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കി. മുൻഗണനാ ഇതര വിഭാഗത്തേക്കാണ് തരം മാറ്റിയത്. നഷ്ടപ്പെട്ട ആനുകൂല്യം പുനഃസ്ഥാപിക്കാൻ ഓൺലൈനായി വീണ്ടും അപേക്ഷ നൽകി റേഷൻ കാർഡ് തരം മാറ്റേണ്ടിവരും. മുൻ മുഖ്യമന്ത്രിയും JDU പ്രസിഡന്റുമായ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ഉൾപ്പെടെ 32 പേർ ബീഹാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 10 വർഷത്തിനുശേഷം വിവിധ അക്കാദമികളുടെ തലപ്പത്തു നിന്ന് ഭാരവാഹികൾ ഒഴിയാനൊരുങ്ങുന്നു. ഭരണമാറ്റത്തിന്റെ സാഹചര്യത്തിലാണ് ഇത്. തൃശൂരിലുള്ള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി എന്നിവിടങ്ങളിൽ നിന്ന് ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും സെക്രട്ടറിയും ഉൾപ്പെടുന്ന തലപ്പത്തുള്ളവർ സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഇന്ന് രാജിവെക്കുമെന്നാണ് സൂചന. പൊതുഭരണവകുപ്പിൽ നിന്നുള്ള വിടുതൽ ഉത്തരവ് ലഭിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസ് ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലെ ഓഫീസുകൾ ഒഴിഞ്ഞു. സർക്കാർ സർവീസിൽ നിന്നും മന്ത്രിമാരുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നവർക്ക് തിരികെ പഴയ ലാവണത്തിലെത്താൻ 19 വരെ സമയം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ മാതൃകാ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചു. മാർച്ച് 15 മുതലായിരുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തമിഴ്നാട്ടിൽ ഉരുത്തിരിയുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഡൽഹിയിൽ ചർച്ച ചെയ്ത് ഇടതു പാർട്ടികൾ. CPI ജനറൽ സെക്രട്ടറി ഡി രാജയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാനിൽ ഭീകര ക്യാമ്പുകൾ ഇപ്പോഴും സജീവമാണെന്നും പ്രകോപനങ്ങളുണ്ടായാൽ തിരിച്ചടിക്ക് ഇന്ത്യ സജ്ജമാണെന്നും സേനാ വിഭാഗങ്ങൾ. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ വർഷം May 7 പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന്റെ 1st anniversary വേളയിൽ അന്ന് സേനാ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ കര വ്യോമ നാവിക സേനാ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരാണ് നിലപാട് വ്യക്തമാക്കിയത്. മതത്തിന്റെ അനിവാര്യമായ ആചാരമാണോ എന്ന് തർക്കമുണ്ടായാൽ സമുദായ അംഗങ്ങളിൽ നിന്ന് തെളിവെടുത്ത ശേഷം കോടതിയാണ് തീർപ്പാക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. മതവിഷയത്തിലുള്ള തങ്ങളുടെ അഭിപ്രായത്തെ കോടതി മാറ്റി നിർത്തേണ്ടതില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയം പരിഗണിക്കുന്ന 9-അംഗ ബെഞ്ചിന് മുൻപാകെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയാണ് ഇക്കാര്യം അറിയിച്ചത്. പോലീസ് സേനയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ, ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പോലീസ് ജയിൽ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം പേർ സംശയകരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന് കാണിച്ച് മലപ്പുറം സ്വദേശിയായ ഡോക്ടർ സുരേഷ് കെ ഗുപ്തന് സമർപ്പിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണങ്ങളെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. വിപണിയിൽ റെക്കോർഡ് വിലയിൽ റബ്ബർ വ്യാപാരം. ഇന്നലെ കോട്ടയത്ത് 1 kg RSS 4 grade റബ്ബറിന്റെ വ്യാപാരം നടന്നത് 258 രൂപക്ക്. പുതുച്ചേരി സർക്കാർ അഗ്നിരക്ഷാ സേനയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന വനിതാ ബാച്ചിന്റെ പരിശീലനം തൃശൂരിൽ. രാജ്യാന്തര പരിശീലന നിലവാരത്തിലേക്ക് ഉയർന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിലാണ് 16 വനിതാ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പരിശീലനം പൂർത്തിയാക്കിയത്. സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കുരുക്കിലായതോടെ പ്രശ്നപരിഹാരത്തിന് കലക്ടർമാർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിക്കും. ഫിറ്റ്നസ് ലഭിക്കാൻ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സുരക്ഷാ ഓഡിറ്റ് സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന നിബന്ധനയെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാനാണ് ഇത്. ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്ന് തനിക്കുറപ്പുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സമാധാന കരാർ ഉടനുണ്ടാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മട്ടന്നൂരിൽ ദ്രവമാലിന്യ സംസ്കരണത്തിന് പുതിയ പദ്ധതി നടപ്പിലാക്കും. മൊബൈൽ സെപ്റ്റേജ് ആൻഡ് വാട്ടർ റിട്രീറ്റ്മെന്റ് യൂണിറ്റ് വഴി ദ്രവമാലിന്യം സംസ്കരിക്കും. വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് മാലിന്യം ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക. പദ്ധതിക്കായി ബജറ്റിൽ 1.5 crore വകയിരുത്തിയിട്ടുണ്ട്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മട്ടന്നൂരിൽ നാളെ മെഗാ ശുചീകരണം സംഘടിപ്പിക്കും. നഗരത്തെ 7 മേഖലകളാക്കി തിരിച്ചു നടത്തുന്ന ശുചീകരണത്തിൽ 1000-ൽ അധികം പേർ പങ്കെടുക്കും. രാവിലെ 7:30 മുതലാണ് ശുചീകരണം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി ഇന്ന് 2 വിമാനങ്ങൾ. പുലർച്ചെ 3:30 രാത്രി 8:05 വിമാനങ്ങൾ പുറപ്പെടുക. പുലർച്ചെയുള്ള വിമാനത്തിൽ മുഴുവനും വനിതാ തീർത്ഥാടകരാണ്. കായിക വാർത്തകൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർ കിരീടം ഇനി ഫ്രഞ്ച് ക്ലബ്ബ് PSG സ്വപ്നം കാണാം. സെമിഫൈനലിന്റെ 2-ാം പാദത്തിൽ ജർമ്മൻ ശക്തികളായ ബയൺ മ്യൂണിക്കിനോട് അവരുടെ തട്ടകത്തിൽ സമനില വഴങ്ങിയെങ്കിലും ആദ്യ പാദത്തിലെ ത്രില്ലർ ജയത്തിന്റെ പിൻബലത്തിൽ PSG ഫൈനലിലേക്ക് കുതിച്ചു. ഫൈനലിൽ എതിരാളി ആഴ്സണൽ. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 10 വർഷത്തിനുശേഷം കിരീടം തിരിച്ചുപിടിച്ച മാഞ്ചസ്റ്റർ സിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്നലെ അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ലക്നൌ സൂപ്പർ ജയൻസ് 9 റൺസിന് തോൽപ്പിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കണ്ണൂർ സൂപ്പർ ഡിവിഷൻ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രദേഴ്സ് ക്ലബ്ബ് കണ്ണൂർ ഏകപക്ഷീയമായ 1 ഗോളിന് യങ് ചലഞ്ചേഴ്സ് ക്ലബ്ബ് മയിലിനെ പരാജയപ്പെടുത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യ അതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം.
4: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
5: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
6: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
6: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 May 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് May 8 കൂർമാവതാരം, May 9 നാളെ വരാഹാവതാരം, May 10 നരസിംഹാവതാരം, May 11 വാമനാവതാരം, May 12 പരശുരാമൻ, May 13 ശ്രീരാമൻ, May 14 ബലരാമൻ, May 15 ശ്രീകൃഷ്ണാവതാരം, May 16 കൽക്കി, May 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
8: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
8: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
8: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
8: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: സുദീപ് കുമാർ ആലപിച്ച ഗാനം പെരുവളശ്ശേരിയിൽ കുടികൊള്ളും. രചന സുനിൽ കല്ലൂർ, സംഗീതം ജിജോ മനോഹർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങി വന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി ഘടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി ഘടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്രി ഘടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
2: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
0: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171-ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3-ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗുവാഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിൽ

സൗകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽവൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ എം വി ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഹിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീത സഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു.
പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ IAS അക്കാദമിയുടെ 2026-27 വർഷത്തെ UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്ട്രേഷൻ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% സബ്സിഡിയിൽ പകുതി ഫീസ് അടച്ചാൽ മതിയാകും. വിവരങ്ങൾക്ക് www.kile.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471247996. മറ്റൊരു നമ്പർ 8075768537. സീഡിറ്റിന്റെ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA ഡാറ്റ എൻട്രി, MS ഓഫീസ്, അക്കൗണ്ടിംഗ്, DTP ടാലി കോഴ്സുകളിലേക്ക് SSLC മിനിമം യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. SSC, ST, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ 9947763222. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479274175. GHSS കോട്ടയം മലബാറിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, കൊമേഴ്സ്, ജിയോളജി അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 22 രാവിലെ 10 മണിക്ക് ഹാജരാകണം. ശ്രീകണ്ഠാപുരം കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ ജിയോളജി, HSST ജൂനിയർ ബോട്ടണി തസ്തികകളിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446630083. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. സുവോളജി സീനിയർ, പൊളിറ്റിക്കൽ സയൻസ് സീനിയർ, ഹിസ്റ്ററി ജൂനിയർ, ബിസിനസ് സ്റ്റഡീസ്, ഹിന്ദി ജൂനിയർ വിഭാഗത്തിലാണ് ഒഴിവുകൾ. അഭിമുഖം ഈ മാസം 28 പകൽ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണം. IHRD കീഴിൽ പട്ടുവം കയ്യം തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ് അധ്യാപകരുടെ ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8547005048. മറ്റൊരു നമ്പർ 9847007177. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കേരളത്തിലെ 16 മദ്രാസ് റെജിമെന്റിലെ എല്ലാ വിമുക്ത ഭടന്മാരുടെയും കുടുംബസംഗമം ഈ മാസം 10 രാവിലെ 9 മണിക്ക് കണ്ണൂർ എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടക്കും. കേണൽ സുദീപ് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യും. ഇരിവേരി ആയില്യത്ത് തറവാട് തിരയുത്സവം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. അഴീക്കോട് മയിലാടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 10 മുതൽ 17 നടക്കും. മരുതായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മേലേരി ചുറ്റുവിളക്ക് നാളെ വൈകിട്ട് 6 മണിക്ക് നടക്കും. രാത്രി പ്രസാദ സദ്യയും ഉണ്ടാകും.
4: മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മട്ടന്നൂർ നഗരത്തിലെ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നാളെ രാവിലെ 7 മണി മുതൽ 9 മണി വരെ നഗരത്തിലെ 7 ക്ലസ്റ്ററുകളിലായി നടക്കുന്നു. മട്ടന്നൂരിൻ്റെ ശുചിത്വ പരിപാലന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പങ്കാളിത്തമുണ്ടാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിക്കുന്നു.
3: നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹ സ്വാഗതം.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
5: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
5: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45 വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 5-ാം തീയതി വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് മാസ്റ്റർ.
6: കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് അനുവദിക്കുന്ന തീരുമാനമെടുത്തതിന് ശേഷം 2023 കണ്ണൂർ കലക്ടറേറ്റിലും ഈ വിമാനത്താവളത്തിൻ്റെ പ്രധാന കെട്ടിടത്തിലും നടന്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ആദ്യത്തെ വർഷം ഒട്ടേറെ ആശങ്കകളുണ്ടായിരുന്നു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമായിരുന്നു. മട്ടന്നൂരുകാരെ സംബന്ധിച്ചിടത്തോളം, കീഴൂർ പഞ്ചായത്തുകാരെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഒരു തീർത്ഥാടകനും ഉണ്ടാകരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ നാടൊന്നാകെ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയുണ്ടായി. പിന്നീടുള്ള 2 വർഷങ്ങളിൽ ആദ്യത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ വർഷം നമുക്ക് നേരിടേണ്ടി വന്നിരുന്ന പ്രധാനപ്പെട്ട പ്രയാസമെന്ന് പറയുന്നത് സൗകര്യപ്രദമായ ഒരു സ്ഥലം ഒരുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ ഇത്ര ഭംഗിയിൽ

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാക്കുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 10-ാം തീയതി കലവറ നിരക്കൽ ഘോഷയാത്ര, 11 വരാഹാവതാര വർണ്ണന, 12 ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13 നരസിംഹാവതാര വർണ്ണന, 14 ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15 ഗോവർദ്ധന പൂജ ഗോവിന്ദാഭിഷേകം രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം ശ്രീകൃഷ്ണ കുചേല സത്യത്തി സംഗമം സർവൈശ്വര്യ പൂജ, 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ

0: യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമ ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെ അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമവിദഗ്ധർ പറയുന്നു.
0: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാകക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി UAE സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലഖ്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലഖ്നൌവിൽ നടന്ന മത്സരത്തിൽ 9 റൺസിനാണ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസെടുത്തു. മഴ മൂലം മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52 ഘട്ടത്തിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2 സീഡായ ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം കിണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലഖ്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര.

0: ിലെ കാവ്യ സൗഗന്ധികങ്ങൾ വിടരുകയായി കാവ്യ സൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
2: വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവം വിഷയീഭവിക്കുന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിത അമ്മത്തൊട്ടൽ. അനാഥ ശിശുക്കൾക്കോ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കോ ഉള്ള അഭയമാണല്ലോ അമ്മത്തൊട്ടിൽ. എന്നാൽ കവിതയിൽ അമ്മയെ ഉപേക്ഷിക്കാനുള്ള ഇടം അമ്മത്തൊട്ടിൽ തേടുകയാണ് മകൻ.

0: ഞാണവർണമായ് പാടയും പീളയും മൂടിയ കണ്ണുകൾ, ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ.
1: അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മകൻ ജീവിതത്തിന്റെ പിൻസീറ്റിലേക്ക് അമ്മയെ മാറ്റാൻ ശ്രമിക്കുന്നു. മകൻ എത്ര ശ്രമിച്ചിട്ടും അമ്മയെ കാറിന്റെ പിൻസീറ്റിൽ നേരെ ഇരുത്താൻ കഴിയുന്നില്ല. ശാരീരിക വൈഷമ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും തന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന് അമ്മ ചോദിക്കുന്നില്ല. ഒരു പക്ഷേ മകനെ വിഷമിപ്പിക്കരുതെന്ന് അമ്മ വിചാരിച്ചു കാണും. ആദ്യം തന്നെ ആധുനിക ലോകത്തിൻ്റെ സംഭാവനയായ മാളിനു സമീപം ഉപേക്ഷിക്കാനുള്ള ശ്രമം പെറ്റുകിടക്കുന്ന തെരുവ് പട്ടിയുടെ പ്രതികരണത്താൽ ഉപേക്ഷിക്കുന്നു.
0: പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു.
1: കുട്ടിയെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, അടുത്തോട്ട് വരുന്നവർക്ക് നേരെയുള്ള ശൗര്യം തുടങ്ങി പട്ടിയിൽ കാണുന്ന മാതൃ പുത്രബന്ധത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രകൃതിയും മിണ്ടാപ്രാണികളും പരിഷ്കൃത മനുഷ്യന് നൽകുന്ന പാഠമാണ്. തുടർന്ന് ജില്ലാശുപത്രി പരിസരത്തും വിദ്യാലയ പരിസരത്തും ഉപേക്ഷിക്കുവാനുള്ള ചിന്ത മകനിൽ നീറ്റലായി മാറുന്നു. ഇനി എവിടെ കൊണ്ടിറക്കണമെന്ന് ചിന്തിച്ച് ദേവാലയത്തിലെത്തിയപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു.

0: ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ?
1: തിരികെ വീട്ടിലെത്തുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് ഭാര്യ പഴിക്കാമെന്ന് ചിന്തിച്ച് തിരിഞ്ഞ് അമ്മയെ നോക്കുന്ന മകൻ വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് കണ്ണടക്കാതെ മയങ്ങുന്ന മടങ്ങുന്ന അമ്മയെയാണ് കാണുന്നത്. അടയ്ക്കാത്ത അമ്മയുടെ കണ്ണുകൾ മകൻ്റെ മാത്രമല്ല വായനക്കാരുടെയും ശ്രോതാക്കളുടെയും ഉള്ളും പൊള്ളിക്കുന്നതാണ്. കാലം സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ സാംസ്കാരിക ലോപം, മനുഷ്യത്വ രാഹിത്യം, ലോഭചിന്ത, സ്വാർത്ഥത തുടങ്ങി മാനവത്വം ഹനിക്കുന്നതിനെയെല്ലാം ആർജവത്തോടെ ആവിഷ്കരിച്ച കവിത അരുതായ്മകൾ വർദ്ധിച്ചു വരുന്ന സമകാലിക കേരളീയ സമൂഹത്തിൽ ഏറെ പ്രസക്തം തന്നെ.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
3: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
3: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി, ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
3: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദാമിന്റെ മകൻ അബു എന്ന പടത്തിലെ ഗാനം, ശങ്കർ മഹാദേവൻ, രമേഷ് നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേഷ് നാരായണൻ.

എം ജി ശ്രീകുമാറും വിധുപ്രതാപും സംഘവും പാടിയ ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ഗാനരചന കാനേഷ് പൂനൂർ. സംഗീതം ഇളയരാജ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ
1: വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളെയാണ് സൗഹൃദം എന്ന് വിളിക്കാറുള്ളത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് വരെ സൗഹൃദ ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് അതുകൊണ്ടാണ്. പുരുഷന്മാർ പരസ്പരവും സ്ത്രീകൾ പരസ്പരവും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയ പുഞ്ചിരിയിൽ നിന്ന് തുടങ്ങുന്ന ബന്ധങ്ങൾ ചിലരെങ്കിലും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം വളരാറുണ്ട്. എല്ലാത്തിലും മിതത്വം അനിവാര്യമാണെന്ന പോലെ സൗഹൃദങ്ങളിലും ഇത് സ്വീകരിക്കാവുന്നതാണ്. ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാവും മധുരഗീതങ്ങളിൽ സൗഹൃദത്തിനെന്താണ് സ്ഥാനമെന്ന്. വേറൊന്നുമല്ല, സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി ചിത്രങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത ചില ചിത്രങ്ങളിലെ സൗഹൃദത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. ആദ്യ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1999 സിദ്ദിഖ് രജനിയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ മലയാളം കോമഡി ചലച്ചിത്രമാണ് ഫ്രണ്ട്സ്. ലാൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മീന, ദിവ്യ ഉണ്ണി, ജഗതി ശ്രീകുമാർ, വി കെ ശ്രീരാമൻ, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ എന്നിവരും സഹകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അരവിന്ദൻ, ചന്തു, ജോയ് എന്നിവരുടെ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. സൗഹൃദത്തിന് കുടുംബത്തെ പോലും വിലമതിക്കുന്ന 3 സുഹൃത്തുക്കളാണ് ഈ മൂവരും. ഇവരുടെ ഇടയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളിലൂടെയാണ് ഫ്രണ്ട്സ് എന്ന ചിത്രം കടന്നു പോകുന്നത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ആർ കെ ദാമോദരൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഇളയരാജ, കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, ചന്ദ്രശേഖർ, കൃഷ്ണചന്ദ്രൻ, കെ എസ് ചിത്ര, സുജാതാമോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്. ഇതിലെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയിൽ പിറന്ന് എം ജി ശ്രീകുമാറും ചന്ദ്രശേഖറും ചേർന്നു പാടിയ പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ. മധുരഗീതങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

രാജൻ ശങ്കരാടിയുടെ സംവിധാനത്തിൽ ദിലീപ്, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ, സുലേഖ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് മീനത്തിൽ താലികെട്ട്. മൊണാർക്ക് ഫിലിംസിന്റെ ബാനറിൽ സാജൻ വർഗീസ്, പ്രേം പ്രകാശ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിതരണം ചെയ്തിരിക്കുന്നത് സെഞ്ചുറി ഫിലിംസാണ്. ലാൽ ജോസിന്റേതാണ് കഥ. തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് എ കെ സാജൻ, എ കെ സന്തോഷ് എന്നിവർ ചേർന്നാണ്. കൂട്ടുകാരുമൊത്ത് സ്കൂളിൽ പഠിച്ചും കളിച്ചും ചിരിച്ചും നടക്കുന്ന സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഓമനക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം മുന്നോട്ടു പോകുന്നത്. ദിലീപാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിലീപ്, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ കൂടാതെ ജനാർദ്ദനൻ, കലാഭവൻ മണി, യദുകൃഷ്ണൻ, വിജയ് മേനോൻ, കൃഷ്ണപ്രസാദ്, ശങ്കരാടി, ജോസ് പ്രകാശ്, ഏലിയാസ് ബാബു, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, സീനത്ത്, അടൂർ ഭവാനി, തെസ്നി ഖാൻ, ശാന്തകുമാരി എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, റിജു ജോസഫ്, കെ എസ് ചിത്ര, സുജാത മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. കൂടെ പഠിച്ചിരുന്ന സുഹൃത്തിന്റെ സഹോദരിയുടെ കല്യാണത്തിനായി പുറപ്പെടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാണാക്കൂട്ടിൻ കണ്ണാടി ചില്ലുന്നു തുറക്കാം എന്ന എം ജി ശ്രീകുമാറും രജു ജോസഫും ചേർന്ന് പാടിയ ഗാനം വരുന്നത്. ഗാനം ആസ്വദിക്കാം മധുര ഗീതങ്ങളിലൂടെ.

സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ശ്രീനിവാസന്റെ തിരക്കഥയിൽ ലാൽജോസ് സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനം. മമ്മൂട്ടി, ബിജു മേനോൻ, മോഹിനി, ദിവ്യ ഉണ്ണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കലാഭവൻ മണി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒറ്റപ്പാലം പപ്പൻ, ജെയിംസ് ചാക്കോ, അഗസ്റ്റിൻ, മേഘനാഥൻ, സുകുമാരി, ചേർത്തല ലളിത എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിദ്യാസാഗറും രവീന്ദ്രനും ചേർന്ന്. ബിജു നാരായണൻ, ജി വേണുഗോപാൽ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, പുഷ്പവനം കുപ്പുസ്വാമി, രവീന്ദ്രൻ, ശ്രീനിവാസ്, സുജാത മോഹൻ, ദേവാനന്ദ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 8 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയത്. കൃഷിയിൽ തന്റെ സഹോദരനെ സഹായിക്കാനെത്തുന്ന ചേട്ടനും കൂട്ടുകാരും തന്റെ അനിയൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാന പശ്ചാത്തലം വരുന്നത്. ചേട്ടനായി മമ്മൂട്ടിയും അനിയനായി ബിജു മേനോനുമാണ് വേഷമിട്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറും ജി വേണുഗോപാലും ശ്രീനിവാസും ചേർന്നാണ്.

സുഹൃത്ത് ബന്ധങ്ങളെ ആഴത്തിൽ വരച്ചു കാട്ടിയ ചിത്രമായിരുന്നു തുളസീദാസിന്റെ സംവിധാനത്തിൽ ദിലീപ് കുഞ്ചാക്കോ ബോബൻ കാവ്യ മാധവൻ ജഗദീഷ് ശ്രീകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2001 പ്രദർശനത്തിനിറങ്ങിയ ദോസ്ത് എന്ന ചിത്രം. കൊട്ടാരക്കര ഫിലിംസിന്റെ ബാനറിൽ യമുന നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ഗുഡ്ലക്ക് റിലീസാണ്. കഥാ തിരക്കഥാ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ ചേർന്ന്. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ജഗദീഷ് ശ്രീകുമാർ, കാവ്യ മാധവൻ എന്നിവരെ കൂടാതെ ജയസൂര്യ, കലാഭവൻ മണി, ഷിജു, ബാബുസ്വാമി, ബാബുരാജ് ജേക്കബ്, അഞ്ജു അരവിന്ദ്, ഊർമിള ഉണ്ണി, ബിന്ദു പണിക്കർ, നാദിർഷ, രവി വള്ളത്തോൾ, സുബൈർ, അനീഷ്, കനകലത എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം പകർന്നിരിക്കുന്നത്. കെ ജെ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ, ശ്രീനിവാസ്, ബാലഭാസ്കർ, കെ എസ് ചിത്ര, സുജാത മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ

സുഹാസിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2002 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നമ്മൾ. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം മോഹൻ സിതാര. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അഫ്സൽ, ബാലു തങ്കച്ചൻ, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ഗോപൻ, ജ്യോത്സന രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, പി കെ സുനിൽകുമാർ, പുഷ്പവതി, രാജേഷ് വിജയ്, വിധു പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിങ്കു അച്ചു സിനിമാസിന്റെ ബാനറിൽ ഡേവിഡ് കാച്ചിപ്പിള്ളി നിർമ്മിച്ച ഈ ചിത്രം സ്വർഗചിത്രയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ബാലമുരളി കൃഷ്ണയുടെ കഥയ്ക്ക് തിരക്കഥാ സംഭാഷണം എന്നിവ നിർവഹിച്ചത് കലവൂർ രവികുമാറാണ്. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രത്തിൽ സൗഹൃദങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും മാതൃസ്നേഹത്തിന്റെയും ഒക്കെ കഥ പറയുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ വൻ സ്വീകാര്യത നേടിയിരുന്നു. ശിവന്റെയും ശ്യാമിന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിലെ ഗാനം കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

മധുര ഗീതങ്ങൾ സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും കഥ പറഞ്ഞ മറ്റൊരു ചിത്രമായിരുന്നു 2003 പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചലച്ചിത്രമായ സ്വപ്നക്കൂട്. കമലിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ വിദ്യാർത്ഥികളായ അലക്സ് ചാണ്ടി എന്ന കുഞ്ഞൂഞ്ഞിനെയും ദീപുവിനെയും അഷ്ടമൂർത്തിയെയും ഹോംസ്റ്റേ നടത്തുന്ന കമലയെയും പത്മയെയും ആരും മറന്നു കാണില്ല. അക്കാലത്തെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു സ്വപ്നക്കൂട്. 6 ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. സംഗീതം മോഹൻ സിതാര, അഫ്സൽ, ചിത്ര അയ്യർ, ഡോക്ടർ ഫഹദ് മുഹമ്മദ്, ജ്യോത്സന രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, മധു ബാലകൃഷ്ണൻ, പി കെ സുനിൽകുമാർ, പ്രദീപ് ബാബു, രാജേഷ് വിജയ്, ശ്രീനിവാസ്, സുജാത മോഹൻ, ബിദു പ്രതാപ് എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, മീര ജാസ്മിൻ, ഭാവന എന്നിവരെ കൂടാതെ കൊച്ചിൻ ഹനീഫ, ലഷോയ്, കലാരഞ്ജിനി, മന്യ, ലൈല, പൂർണിമ ആനന്ദ്, സാന്ദ്ര, അംബിക റാവു എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇക്ബാൽ കുറ്റിപ്പുറം, കമൽ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വൈശാഖ മൂവീസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ലാൽ റിലീസാണ്. കേൾക്കാം മധു ബാലകൃഷ്ണൻ, പി കെ സുനിൽകുമാർ, ഡോക്ടർ ഫഹാദ് മുഹമ്മദ് എന്നിവർ പാടിയ മായലർ.

തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച മറ്റൊരു ചിത്രമായിരുന്നു ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സ്. 90s ആരംഭത്തിലെ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് ഈ ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ജെയിംസ് ആൽബർട്ടിൻ്റെതാണ്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ. സിനിമയുടെ റിലീസോടെ പൂർവ്വ വിദ്യാർത്ഥി മീറ്റിംഗുകൾ എന്ന ആശയം കേരളത്തിൽ പ്രചാരത്തിലായി. പൂർവ്വ വിദ്യാർത്ഥികളെ പരസ്പരം സമ്പർക്കം പുലർത്താൻ സഹായിക്കുന്നതിനായി സ്കൂളുകളും കോളേജുകളും അത്തരം ഒത്തുചേരലുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഈ ചിത്രം ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു. ഗുരു ശിഷ്യബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ജയസൂര്യ, നരേൻ, ഇന്ദ്രജിത്ത്, കാവ്യ മാധവൻ, രാധിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ബാലചന്ദ്രമേനോൻ, ജഗതി ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, വിജേഷ്, അനൂപ് ചന്ദ്രൻ, അനിൽ മുരളി, വി കെ ശ്രീരാമൻ, ജെ പള്ളാശ്ശേരി, ശോഭ, രഞ്ജുഷ മേനോൻ, സുബ്ബലക്ഷ്മി അമ്മാൾ, അംബിക റാവു എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഗാനങ്ങളും മലയാളികൾ നെഞ്ചോട് ചേർത്തവയായിരുന്നു. സിസിലി, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ജ്യോത്സന രാധാകൃഷ്ണൻ, എം ജി ശ്രീകുമാർ, മഞ്ജരി, പ്രദീപ് രാജമാണിക്യം, രമേഷ് ബാബു, രഞ്ജിനി ജോസ്, രജു ജോസഫ്, സയനോര ഫിലിപ്പ്, സോണിയ സംജാദ്, സുജാത മോഹൻ, ദേവാനന്ദ്, വിധു പ്രതാപ്, വിനീത് ശ്രീനിവാസൻ എന്നിങ്ങനെ ഒരു കൂട്ടം ഗായകരാണ് ഈ ചിത്രത്തിനു വേണ്ടി പാടിയത്. ഇതിലെ ഫ്രാങ്കോ സൈമൺ നിലങ്കാവിൽ രഞ്ജിനി ജോസ്, സയനോര ഫിലിപ്പ് എന്നിവർ ചേർന്ന് പാടിയ എത്ര കാലം നാം ദൂരെ എന്നാലും വാടുമോ നീ സൗഹൃദത്തിൻ വാസനപ്പൂവേ, കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ഒരു സൗഹൃദം ഉടലെടുക്കാൻ ഒരുപാട് കാലങ്ങളൊന്നും വേണ്ട, ചില നിമിഷങ്ങൾ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കാലത്ത്, ജോലിസ്ഥലത്ത്, അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് സൗഹൃദങ്ങളെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ജയിലിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്തിന് വേണ്ടി സുഹൃത്തിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മഹി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മഹി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല, മായാവി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും അല്ലെ? അതെ, ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, മനോജ് കെ ജയൻ, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ, ഗോപിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2007 പ്രദർശനത്തിനിറങ്ങിയ ഹാസ്യത്തിനും സംഘട്ടനത്തിനും പ്രാധാന്യമുള്ള ഒരു മലയാള ചലച്ചിത്രമായിരുന്നു മായാവി. മായാവി എന്നറിയപ്പെടുന്ന ഇരുട്ടടിക്കാരൻ മഹിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ബാലനു വേണ്ടിയാണ് അവന്റെ നാട്ടിലേക്ക് മഹി എത്തുന്നത്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. രണ്ട് ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോളാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ജി വേണുഗോപാൽ, കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, മഞ്ജരി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനത്തിന്റെ വരികൾ വളരെ ശ്രദ്ധേയമാണ്. സ്നേഹം തേനല്ല, നോവിൻ കയ്പല്ല, കണ്ണീരും കൈലേസുമല്ല, വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൽ നേരുള്ള ചങ്ങാതിയല്ലേ. കേൾക്കാം എം ജി ശ്രീകുമാറും ജി വേണുഗോപാലും ചേർന്ന് പാടിയ ഗാനം.

സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശത്തു പോയി ജോലി ചെയ്യണമെന്നാഗ്രഹിക്കുന്ന സുഹൃത്തുക്കളായ റോയിയുടെയും സഞ്ജുവിന്റെയും കഥ പറയുന്ന ചിത്രമായിരുന്നു സൈക്കിൾ. തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിനായി ഒരു ബാങ്ക് കവർച്ച വരെ അവർക്ക് നടത്തേണ്ടി വരുന്നു. തുടർന്നുണ്ടാകുന്ന ഉദ്യോഗജനകമായ സംഭവങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. 2008 ജെയിംസ് ആൽബർട്ടിന്റെ തിരക്കഥയിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, വിനു മോഹൻ, ഭാമ, കാതൽ സന്ധ്യ, ജഗദീഷ് ശ്രീകുമാർ, മുരളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മെജോ ജോസഫാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സിസിലി, കെ എസ് ചിത്ര, കാർത്തിക്, ല്യൂക്ക്, ശ്രീനിവാസ്, സ്വപ്ന, വിനീത് ശ്രീനിവാസൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ കാർത്തിക്കും വിനീത് ശ്രീനിവാസനും ചേർന്ന് പാടിയ പുതിയൊരു ഈണം എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് തിരിച്ചു.

മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഗോവയിലെ ചൈന ബസാറിൽ നടത്തിയിരുന്ന കാസിനോ അന്യാധീനപ്പെട്ടുപോവുകയും തുടർന്ന് അവരുടെ മക്കളായ മാത്തുക്കുട്ടിയും സ്കറിയയും ബിനോയിയും ചേർന്ന് അന്യാധീനപ്പെട്ടുപോയ കാസിനോ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്ന ചിത്രമാണ് റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ. മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ലാലിന്റെ നായികയായ റോസമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാവ്യ മാധവനാണ്. കൂടാതെ പൂനം ബജുവയും ദിപീഷയും നായികമാരായുണ്ട്. ഇവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ക്യാപ്റ്റൻ രാജു, ശങ്കർ, കലാഭവൻ ഹനീഫ്, ഷാനവാസ്, അജിത്, നന്ദു, അശോകൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അണിയുന്നു. റാഫി മെക്കാർട്ടിൻ കഥാ, തിരക്കഥാ, സംഭാഷണം, സംവിധാനം എന്നിവ ഒരുക്കിയ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആശീർവാദ് റിലീസാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. മാത്തുക്കുട്ടിയായി മോഹൻലാലും സ്കറിയയായി ജയറാമും ബിനോയിയായി ദിലീപുമാണ് വേഷമിട്ടിരിക്കുന്നത്. അനിൽ പനച്ചൂരാൻ, സന്തോഷ് വർമ്മ എന്നിവരുടെ ഗാനരചനയ്ക്ക് ജാസി ഗിഫ്റ്റാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അഫ്സൽ, ജാസി ഗിഫ്റ്റ്, കെ എസ് ചിത്ര, കാവാലം ശ്രീകുമാർ, എം ജി ശ്രീകുമാർ, മഞ്ജരി, പ്രദീപ് പള്ളുരുത്തി, രാജലക്ഷ്മി അഭിരാം, രഞ്ജിത് ഗോവിന്ദ്, റിജിയ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ അഫ്സൽ, പ്രദീപ് പള്ളുരുത്തി, ജാസി ഗിഫ്റ്റ് എന്നിവർ ചേർന്ന് പാടിയ ആരാണ് കൂട്ട് എന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: മധുരഗീതങ്ങൾ

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:00 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, ഉച്ചയ്ക്ക് 12:00 കായികം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ കഥ മഞ്ഞപ്പാവാട, അവതരിപ്പിക്കുന്നത് വേദ മനോജ്. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ. സുഷമ പാണലാട് എഴുതിയ കവിത ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം, 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 May 7-17 സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് May 8 കൂർമാവതാരം, May 9 നാളെ വരാഹാവതാരം, May 10 നരസിംഹാവതാരം, May 11 വാമനാവതാരം, May 12 പരശുരാമൻ, May 13 ശ്രീരാമൻ, May 14 ബലരാമൻ, May 15 ശ്രീകൃഷ്ണാവതാരം, May 16 കൽക്കി, May 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള AICCയുടെ ഹിതപരിശോധനയ്ക്ക് ശേഷവും ഉദ്വേഗം നിറഞ്ഞ് കോൺഗ്രസ്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും നിയുക്ത MLA മാരിൽ നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടി. പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ ഓരോരുത്തരോടും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് AICC നിരീക്ഷകർ അഭിപ്രായം തേടിയത്. പാർട്ടിയിലെ ഹിതപരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ച. ഡൽഹിയിൽ മടങ്ങിയെത്തിയ മുകുൾ വാസനിക്കും അജയ് മാക്കനും ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സന്ദർശിച്ചു. വിശദ റിപ്പോർട്ട് ഇന്ന് കൈമാറുമെന്നാണ് അറിയുന്നത്. വേനൽ മഴ കനത്തതോടെ കേരളത്തിലെ അന്തരീക്ഷ താപനില ശരാശരിയിലും താഴേക്ക്. ഇന്നലെ തിരുവനന്തപുരത്തൊഴികെ താപനില ഈ ദിവസങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കുറവായിരുന്നു. ഈ വേനൽക്കാലത്ത് ആദ്യമായാണ് ചൂട് ഇത്രയും കുറയുന്നത്. ഈ മാസം 11 ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ താപനില ഇനിയും താഴാനാണ് സാധ്യത. കേവല ഭൂരിപക്ഷമുണ്ടെന്ന് സ്ഥാപിച്ചാലേ TVK നേതാവ് വിജയനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കൂ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിച്ചതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായി. CPM, CPI, VCK കക്ഷികളുടെ പിന്തുണ കത്ത് നേടാനാണ് TVKയുടെ ശ്രമം. TVKയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ DMK, അണ്ണാ DMK ധാരണയുണ്ടാക്കാനുള്ള അണിയറ നീക്കവും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മമതാ ബാനർജി രാജിവെക്കാത്തതോടെ പശ്ചിമബംഗാൾ നിയമസഭാ ഗവർണർ RN Ravi പിരിച്ചുവിട്ടു. ഇതോടെ രാജിവെക്കില്ലെന്ന മമതയുടെ അവസാന തന്ത്രവും പാഴായി. ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഗവർണർ ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന ആവശ്യവുമായി CPI. ഇന്നലെ ചേർന്ന LDF യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഈ നിലപാടെടുത്തത്. അതേസമയം തനിക്കുനേരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും വ്യക്തിപരമായി ഏറ്റെടുക്കുന്നതായും അതൊന്നും മുന്നണിയെ ബാധിക്കില്ലെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ നാലാം നാൾ പ്രതികരണവുമായി സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് എങ്കിലും ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും വിജയം നേടിയ UDFനെ അഭിനന്ദിക്കുന്നതായും പിണറായി വിജയൻ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDFനും ഉണ്ടായതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തോൽവിയുടെ വിലയിരുത്തലുകളിൽ സഖാക്കൾക്ക് തുറന്നടിച്ച് പറയാം. നേതൃതലത്തിൽ നിന്ന് പങ്കെടുക്കുന്നവർ ക്ഷമാപൂർവ്വം അതെല്ലാം കേൾക്കണം. ലീഗിന് ഉറപ്പായ 4 മന്ത്രിസ്ഥാനങ്ങളിൽ ആളെ നിശ്ചയിച്ചു. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരാണ് മന്ത്രിമാരാവുക. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപവൽക്കരിച്ച പദ്ധതി പുതുക്കും. ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനം. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് 4.5 പിന്നിടുന്നു. 45 വാർഷികവും പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കറുടെ 70th ജന്മദിനവും ആഘോഷിക്കുന്നതിന് ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്റർ ഒരുങ്ങി. May 10 നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കും. യാത്രാ വരുമാനത്തിൽ കുതിച്ച് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചു. 319.21 കോടി രൂപയാണ് സ്റ്റേഷൻ നേടിയത്. രാജ്യത്ത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായി നീതി ആയോഗ് റിപ്പോർട്ട്. 10 വർഷത്തിനിടെ സ്വകാര്യ സ്കൂളുകളിലേക്കാണ് കുട്ടികൾ കൂടുതലായി എത്തുന്നതെന്നും നീതി ആയോഗ് ചെയർമാൻ സുമൻ ബെറിയും CEO നിധി ചിബറും ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട്. അസമിൽ NDAയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 12 ഹിമന്ത ബിശ്വശർമ്മ തന്നെയാകും മുഖ്യമന്ത്രി. ഖാനപാരയിലെ വെറ്റിനറി ഫീൽഡിലാണ് ചടങ്ങ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതികരണവും ദേശസുരക്ഷയ്ക്കായുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയുമായിരുന്നു സൈനിക നടപടിയെന്നും ഉറച്ച നിലപാട് തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ ഡിസ്പ്ലേ ഫോട്ടോകൾ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേതാക്കളും. കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത 84,547 കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കി. മുൻഗണനാ ഇതര വിഭാഗത്തേക്കാണ് തരം മാറ്റിയത്. നഷ്ടപ്പെട്ട ആനുകൂല്യം പുനഃസ്ഥാപിക്കാൻ ഓൺലൈനായി വീണ്ടും അപേക്ഷ നൽകി റേഷൻ കാർഡ് തരം മാറ്റേണ്ടി വരും. മുൻ മുഖ്യമന്ത്രിയും JDU പ്രസിഡന്റുമായ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ഉൾപ്പെടെ 32 പേർ ബീഹാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 10 വർഷത്തിനുശേഷം വിവിധ അക്കാദമികളുടെ തലപ്പത്തു നിന്ന് ഭാരവാഹികൾ ഒഴിയാനൊരുങ്ങുന്നു. ഭരണമാറ്റത്തിന്റെ സാഹചര്യത്തിലാണ് ഇത്. തൃശൂരിലുള്ള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്ന് ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും സെക്രട്ടറിയും ഉൾപ്പെടുന്ന തലപ്പത്തുള്ളവർ സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ ഇന്ന് രാജിവെക്കുമെന്നാണ് സൂചന. പൊതുഭരണവകുപ്പിൽ നിന്നുള്ള വിടുതൽ ഉത്തരവ് ലഭിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസ് ജീവനക്കാർ സെക്രട്ടേറിയറ്റിലെ ഓഫീസുകൾ ഒഴിഞ്ഞു. സർക്കാർ സർവീസിൽ നിന്നും മന്ത്രിമാരുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നവർക്ക് തിരികെ പഴയ ലാവണത്തിലെത്താൻ 19 വരെ സമയം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ മാതൃകാ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചു. March 15 മുതലായിരുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തമിഴ്നാട്ടിൽ ഉരുത്തിരിയുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഡൽഹിയിൽ ചർച്ച ചെയ്ത് ഇടതു പാർട്ടികൾ. CPI ജനറൽ സെക്രട്ടറി D രാജയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാനിൽ ഭീകര ക്യാമ്പുകൾ ഇപ്പോഴും സജീവമാണെന്നും പ്രകോപനങ്ങളുണ്ടായാൽ തിരിച്ചടിക്ക് ഇന്ത്യ സജ്ജമാണെന്നും സേനാ വിഭാഗങ്ങൾ. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ വർഷം May 7 പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന്റെ 1st വാർഷികവേളയിൽ അന്ന് സേനാ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ കര വ്യോമ നാവിക സേന ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരാണ് നിലപാട് വ്യക്തമാക്കിയത്. മതത്തിന്റെ അനിവാര്യമായ ആചാരമാണോ എന്ന് തർക്കമുണ്ടായാൽ സമുദായ അംഗങ്ങളിൽ നിന്ന് തെളിവെടുത്ത ശേഷം കോടതിയാണ് തീർപ്പാക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. മതവിഷയത്തിലുള്ള തങ്ങളുടെ അഭിപ്രായത്തെ കോടതി മാറ്റി നിർത്തേണ്ടതില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയം പരിഗണിക്കുന്ന 9-അംഗ ബെഞ്ചിന് മുൻപാകെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ JDeep ഗുപ്തയാണ് ഇക്കാര്യം അറിയിച്ചത്. പോലീസ് സേനയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പോലീസ് ജയിൽ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം പേർ സംശയകരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന് കാണിച്ച് മലപ്പുറം സ്വദേശിയായ ഡോക്ടർ സുരേഷ് കെ ഗുപ്തന് സമർപ്പിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണങ്ങളെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. വിപണിയിൽ റെക്കോർഡ് വിലയിൽ റബ്ബർ വ്യാപാരം. ഇന്നലെ കോട്ടയത്ത് 1 kg RSS 4 grade റബ്ബറിന്റെ വ്യാപാരം നടന്നത് 258 rupees. പുതുച്ചേരി സർക്കാർ അഗ്നിരക്ഷാ സേനയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന വനിതാ ബാച്ചിന്റെ പരിശീലനം തൃശൂരിൽ. രാജ്യാന്തര പരിശീലന നിലവാരത്തിലേക്ക് ഉയർന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിലാണ് 16 വനിതാ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പരിശീലനം പൂർത്തിയാക്കിയത്. സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കുരുക്കിലായതോടെ പ്രശ്നപരിഹാരത്തിന് കലക്ടർമാർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിക്കും. ഫിറ്റ്നസ് ലഭിക്കാൻ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സുരക്ഷാ ഓഡിറ്റ് സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന നിബന്ധനയെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാനാണ് ഇത്. ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്ന് തനിക്കുറപ്പുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സമാധാന കരാർ ഉടനുണ്ടാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മട്ടന്നൂരിൽ ദ്രവമാലിന്യ സംസ്കരണത്തിന് പുതിയ പദ്ധതി നടപ്പിലാക്കും. മൊബൈൽ സെപ്റ്റേജ് ആൻഡ് വാട്ടർ റിട്രീറ്റ്മെന്റ് യൂണിറ്റ് വഴി ദ്രവമാലിന്യം സംസ്കരിക്കും. വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് മാലിന്യം ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക. പദ്ധതിക്കായി ബജറ്റിൽ 1.5 crore വകയിരുത്തിയിട്ടുണ്ട്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മട്ടന്നൂരിൽ നാളെ മെഗാ ശുചീകരണം സംഘടിപ്പിക്കും. നഗരത്തെ 7 മേഖലകളാക്കി തിരിച്ചു നടത്തുന്ന ശുചീകരണത്തിൽ 1000-ൽ അധികം പേർ പങ്കെടുക്കും. രാവിലെ 7:30 മുതലാണ് ശുചീകരണം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി ഇന്ന് 2 flights. പുലർച്ചെ 3:30 രാത്രി 8:05 വിമാനങ്ങൾ പുറപ്പെടുക. പുലർച്ചെയുള്ള വിമാനത്തിൽ മുഴുവനും വനിതാ തീർത്ഥാടകരാണ്. കായിക വാർത്തകൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർ കിരീടം ഇനി ഫ്രഞ്ച് ക്ലബ് PSG സ്വപ്നം കാണാം. സെമിഫൈനലിന്റെ 2nd leg ജർമ്മൻ ശക്തികളായ ബയൺ മ്യൂണിക്കിനോട് അവരുടെ തട്ടകത്തിൽ സമനില വഴങ്ങിയെങ്കിലും ആദ്യ പാദത്തിലെ ത്രില്ലർ ജയത്തിന്റെ പിൻബലത്തിൽ PSG ഫൈനലിലേക്ക് കുതിച്ചു. ഫൈനലിൽ എതിരാളി ആഴ്സണൽ. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 10 years ശേഷം കിരീടം തിരിച്ചുപിടിച്ച് മാഞ്ചസ്റ്റർ സിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്നലെ അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ലക്നൌ സൂപ്പർ ജയൻസ് 9 runs തോൽപ്പിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കണ്ണൂർ സൂപ്പർ ഡിവിഷൻ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രദേഴ്സ് ക്ലബ്ബ് കണ്ണൂർ ഏകപക്ഷീയമായ 1 goal യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ് മയിലിനെ പരാജയപ്പെടുത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. Stitchwell Botic and Beauty Parlor, 2nd floor, Links Mall, Mattanur. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, 2nd floor, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണ്, അല്ലേ? അപ്പോ സ്വാഗതം. ഇങ്ങനെ ഇഷ്ടായോ? അപ്പൊ ആരൊക്കെ ഇഷ്ടായെന്നുള്ള നമ്മളെ ശ്രോതാക്കൾക്ക് അറിയണ്ട, പേര് പറഞ്ഞു.
1: My name is Ahana Shinoj and I'm 12 years old in year 7.
0: 7th. ഇപ്പം വെക്കേഷൻ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ നാട്ടിൽ വന്നിട്ട്?
1: It was really nice. I got to spend time with family and friends and രസമുണ്ടായിരുന്നു.
0: എവിടെയാണ് കൂടുതൽ ഇഷ്ടം? ഓസ്ട്രേലിയ ആണോ കൂടുതൽ ഇഷ്ടം, നാടാണോ ഇഷ്ടം?
1: അത് ഓസ്ട്രേലിയയിലാണ് ഇഷ്ടം, പക്ഷെ ഇവിടെ വരുമ്പോ വേറെ
0: വൈബാണ്. രണ്ടും രണ്ട് വൈബാണ്. ഫ്രണ്ട്സ് കൂടുതൽ അവിടെയായിരിക്കും. ഇവിടെ ഫ്രണ്ട്സ് ഇല്ല.
1: ഫ്രണ്ട്സ്
0: ഫാമിലിയല്ല ഫ്രണ്ട്സ്. ഒരു വർഷം കൂടുമ്പോൾ വരുമോ നാട്ടില്? ഒരു വർഷം കൂടുമ്പോൾ വരും. നാട്ടിൽ വന്നാൽ ഏറ്റവും ഭയങ്കരമായിട്ട് നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല? എന്താണ്?
1: ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്, അവിടെ പോവാൻ ഭയങ്കര ഇഷ്ടാ.
0: അത് ലക്ഷ്യമായിട്ടാണ് വരുന്നത്. പിന്നെ സെക്കൻഡ്?
1: സെക്കൻഡ് പിന്നെ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും. പിന്നെ
0: യാത്ര ഇഷ്ടാണോ?
1: യാത്ര അത്ര ഇഷ്ടല്ല, പക്ഷെ ഇവിടെ എത്തുമ്പോ
0: ഓക്കെയാണ്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിൽ നിന്നാൽ, വീട്ടിലെത്തിയാല് എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്?
1: നമ്മള് നെയ്ബേഴ്സിന്റെ അടുത്തെല്ലാം പോവും, പിന്നെ ചിലപ്പോ മോളിലെല്ലാം പോവും, സിനിമ കാണും, പിന്നെ വീട്ടിലിരുന്നിട്ട് ജസ്റ്റ് ചില്ല്.
0: ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടാത്ത എന്താണ് നമ്മളെ നാട്ടിൽ വന്ന് കിട്ടുന്നത്?
1: ഫുഡ്.
0: അപ്പോ ആരുടെ ഫുഡാണ് കൂടുതൽ? അമ്മയുടെ അമ്മയുടെ വീടും അച്ഛന്റെ വീടും ഉണ്ടാവും അല്ലേ? രണ്ടു വീട്ടിലുണ്ടോ? ഓക്കെ, രണ്ടു വീട്ടിലും. ആരാണ് കൂടുതലായിട്ട് പാചകം ചെയ്യുന്നത്, അമ്മയാണോ അമ്മയുടെ അമ്മയാണോ?
1: അങ്ങനെയൊന്നുമില്ല, നമ്മള് കൂടുതൽ സമയം അച്ഛന്റെ വീട്ടിലാണ് സ്പെൻഡ് ചെയ്യാ, എന്നിട്ട് ഇടക്ക് അമ്മേന്റെ വീട്ടിൽ പോയിട്ട്.
0: എല്ലാരും ഉണ്ടാക്കുന്ന ഫുഡും ഇഷ്ടമാണ്. നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫുഡ്, ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫുഡ് ഏതാ?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല
0: എല്ലാം ടേസ്റ്റ് ചെയ്യും. അതിഷ്ടല്ല, അങ്ങനെയൊന്നും പറയില്ല, എല്ലാ ഫുഡും കഴിക്കും. ഞങ്ങൾ എൻ്റെ എല്ലാം കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് പുറത്ത്. അപ്പം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഫുഡിനോട് അത്ര ഒരു അതിലേക്ക് വരുന്നില്ല, അവരവരുടേതായ ടേസ്റ്റ്. പക്ഷെ മോളോട് സംസാരിച്ചപ്പോഴും മോക്ക് ഇവിടുത്തെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നു. അത് ചെറുതാകുമ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു, ഓർമ്മ വെച്ച കാലം അങ്ങനെ തന്നെയായിരുന്നു. ആണ് അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യോ?
1: യെസ്.
0: അമ്മയുടെ സ്പെഷ്യലായിട്ട് ഏതാ മോക്ക് ഇഷ്ടമുള്ള?
1: അമ്മക്ക് കൊറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്.
0: മോക്ക് ഇഷ്ടപ്പെട്ടത്?
1: എനിക്കെല്ലാം ഇഷ്ടമാണ്.
0: എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഒരു വെറൈറ്റി ആളാണ് ഫുഡിന്. അങ്ങനെ ഇന്നതെന്നൊന്നും ഇല്ല അല്ലെ. അവിടുത്തെ സ്കൂളില് അവിടെ എങ്ങനെയാണ് പഠനം? ഇവിടെ കേരളത്തിലെ പഠന രീതിയെല്ലാം അറിയില്ലേ മോക്ക്? ഇവരൊക്കെ പറഞ്ഞു
1: കേട്ടിട്ടുണ്ടാവില്ലേ?
0: അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ
1: കുറച്ച്?
0: അത് കേട്ടപ്പോഴ് ഇവിടുത്തെ ആണോ കൂടുതൽ പഠിക്കാൻ എളുപ്പം, അവിടെയാണോ, എങ്ങനെയാ തോന്നുന്നേ?
1: ഇവിടെ കൂടുതൽ പഠിക്കാന്ന് തോന്നുന്നു.
0: ഇവിടെ കൂടുതൽ അധികം ഉള്ളത് അവിടെ. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ പഠനം തുടങ്ങുള്ളൂ അല്ലേ.
1: ആറാം ക്ലാസ് വരെ ജസ്റ്റ് പഠിക്കും, പക്ഷെ ലൈക് കുറച്ച് സ്ലോ ആയിട്ടേ പഠിക്കുള്ളൂ. പിന്നെ ഏഴാം ക്ലാസ് തുടങ്ങുമ്പോ കുറച്ചും കൂടി എക്സാമും മറ്റെല്ലാം
0: വരാൻ തുടങ്ങും. അപ്പൊ ഒരുപാട് അതർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെ, പഠനത്തിനല്ലാണ്ട് വേറെ പല കാര്യങ്ങളും അവിടെ കിട്ടില്ലേ സ്കൂളിൽ? എന്താണ് മെയിൻ ആയിട്ട് ഇപ്പം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ?
1: സോ എന്റെ സ്കൂൾ ഒരു പെർഫോമിംഗ് ആർട്സ് സ്കൂളാണ്. അപ്പോ എക്സ്ട്രാ ആയിട്ട് ഡാൻസ്, മ്യൂസിക്, സർക്കസ് ഒക്കെ ചെയ്യാം. ഞാന് മ്യൂസിക് സ്റ്റുഡന്റ് ആണ് അവിടത്തെ. അപ്പോ രണ്ടാഴ്ചയില് ഒരു 5 ക്ലാസ് ഉണ്ടാവും സ്റ്റുഡൻസിന് മാത്രമുള്ളത്. പിന്നെ എല്ലാ ടേമിൻ്റെയും എൻഡിൽ ഒരു ഷോ കേസ് നടത്തും. അപ്പൊ ഫ്രണ്ട്സും ഫാമിലി എല്ലാം വന്നിട്ട് നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ പെർഫോം ചെയ്യാം. അങ്ങനത്തെ
0: എല്ലാരും ഫാമിലിയും ഗാദറിംഗ് ഉണ്ടാവും അല്ലേ? അപ്പൊ എല്ലാരും പരിചയപ്പെടുവോ? എങ്ങനെയാണ്?
1: പരിചയപ്പെടില്ല, നമ്മള് അവർക്ക് പെർഫോം ചെയ്യും.
0: മോള് പറഞ്ഞു മോളൊരു മ്യൂസിക് സ്റ്റുഡന്റ് ആണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോവാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കോളൂ.

0: പോലെ ഫീൽ ചെയ്ത്. പക്ഷെ പാടുമ്പോഴ് സൂപ്പർ.
1: താങ്ക് യു.
0: എങ്ങനെയാണ് ഈ മലയാളം ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പാട്ട് പഠിച്ചെടുത്തത്?
1: എന്റെ മ്യൂസിക് ടീച്ചർ പഠിപ്പിക്കുന്ന
0: മലയാളിയാണോ?
1: ഓസ്ട്രേലിയയിലുള്ള കർണാടിക് പഠിപ്പിക്കും.
0: പഠിപ്പിക്കും.
1: പിന്നെ ഇന്ത്യയിലുള്ള വെസ്റ്റേൺ ഇന്ത്യൻ ഒരു മിക്സും
0: പഠിക്കാറുണ്ട്. ഓക്കെ. മ്യൂസിക് അവിടെ ഇപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാം, അങ്ങനെയാണോ? അവിടെ ഇംഗ്ലീഷും പഠിക്കേണ്ടി വരില്ലേ അപ്പം? മുഴുവൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഈ വർഷം 3 മത്സരത്തിൽ.
0: എങ്ങനെയുണ്ടായിരുന്നു?
1: എല്ലാത്തിനും ഫസ്റ്റ് അടിച്ചു.
0: കൺഗ്രാച്ചുലേഷൻ.
1: താങ്ക് യു.
0: ഓക്കെ. മ്യൂസിക്കിന് വേറെയും കുട്ടികളുണ്ടോ അവിടെ
1: സ്കൂളില? സിംഗിങ്ങിന് ഒരാളേ ഉള്ളൂ, വേറെ പിന്നെ ഇൻസ്ട്രുമെന്റലിസ്റ്റ് കുറെ
0: ഉണ്ട്. മ്യൂസിക് അല്ലാതെ വേറെ എന്താ ചെയ്യുന്നത്?
1: ഞാനാ ഡാൻസ് ചെയ്യലുണ്ട്.
0: ഡാൻസ് ഇഷ്ടമാണ്? ഡാൻസ് അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ്
1: ബോളിവുഡ് ഡാൻസാ ചെയ്യല്.
0: ബോളിവുഡ് ഡാൻസ്. ഓക്കെ. അപ്പം ഏതെങ്കിലും അതർ ലാംഗ്വേജിന്റെ ഒരു കുറച്ച് ലൈൻസ് പാടാൻ പറ്റും?

0: പിന്നെ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ്?
1: അവിടെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ ഐദർ വോളണ്ടിയർ ചെയ്യാം അല്ലെങ്കിൽ ആൾക്കാരെ ചോദിച്ചിട്ട്
0: വരും. അതുപോലെ നമ്മുടെ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അതുപോലെ അവിടെ ഉണ്ടാവില്ലേ? മലയാളി അസോസിയേഷനും അങ്ങനെയൊക്കെ ഉണ്ട്, പങ്കെടുക്കാറുണ്ട്. ഓസ്ട്രേലിയയിലുള്ള ഇത്രയും നാളുള്ള ലൈഫിൽ നന്നായിട്ടുള്ള ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ?
1: തിങ്ക് ജസ്റ്റ് സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പിന്നെ സ്ലീപ്പ് ഓവേഴ്സ് ഒക്കെ നല്ല രസാ, പിന്നെ ഗാദറിങ്സ് ഒക്കെ, പിന്നെ ട്രിപ്സ് പോകും.
0: അവിടെ ട്രിപ്പ് പോകാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ, ഏത് രാജ്യക്കാരാണ് കൂടുതലുള്ളത്?
1: കുറെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ സ്കൂളിലെല്ലാം ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ആയിരിക്കും.
0: മറ്റ് രാജ്യക്കാരുണ്ടാവില്ലേ, അവര് എല്ലാരും അവിടെ ഇംഗ്ലീഷ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്?
1: സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ്, പിന്നെ ഔട്ട്സൈഡ് സ്കൂള് മലയാളം അല്ലേ ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ഓക്കെ. വേറെ ലാംഗ്വേജ് എന്തെങ്കിലും പഠിച്ചോ മോൾ അവിടുന്ന് ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ?
1: അപ്പോൾ സ്കൂളിൽ നമുക്ക് എക്സ്ട്രാ ലാംഗ്വേജസ് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേം ഞാൻ സ്പാനിഷ് പഠിച്ചു, പിന്നെ ലാസ്റ്റ് രണ്ടാമത്തെ ടേമിൽ കൊറിയൻ പഠിച്ചു.
0: ഏതാണ് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയത്?
1: സ്പാനിഷ്, ബിക്കോസ് സ്പാനിഷ് ഇംഗ്ലീഷും കുറച്ച് സിമിലർ ആണ്, കൊറിയൻ കുറച്ച് പാടാണ്.
0: പക്ഷെ ഇപ്പം ഒരു കൊറിയൻ ബാൻഡ് എന്താ പറയാ അതിന്, അത് ആ ഒരു ഇത് കേട്ടിട്ട് ഇപ്പം എൻ്റെ മോളൊക്കെ നന്നായിട്ട് കൊറിയൻ, അത് എന്നോട് ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടാണെന്ന് അറിയില്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ട്. അതാ ഞാൻ ചോദിച്ചേ, അത് ഈസിയാണോ പഠിക്കാൻ?
1: പാട്ട് പഠിക്കാനൊക്കെ ഈസിയാണ്, പക്ഷെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ലൈക്ക് എഴുതാനെല്ലാം കുറച്ച് പാടാണ്.
0: ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ പാടാണ്. അതൊക്കെ എക്സാം ഉണ്ടോ, എങ്ങനെയാണ്?
1: എല്ലാ സബ്ജക്റ്റിനും ടേം ആവുമ്പോൾ ഒരു എക്സാം അല്ലെങ്കിൽ അസൈൻമെന്റ് ഉണ്ടോ?
0: അവിടുത്തെ എക്സാമിന്റെ സ്റ്റൈൽ ഒക്കെ എങ്ങനെയാണ്, ഒരു വർഷത്തെ എക്സാം ഉണ്ടാവും?
1: സോ ഒരു വർഷത്തെ നാല് ടേം ഉണ്ട്.
0: ടേം ആയിട്ടാണ്
1: ഒരു 10 ആഴ്ച. ആദ്യത്തെ ടേമിന് അസൈൻമെന്റ് ആയിരിക്കും, രണ്ടാമത്തെ ടേമിന് ഹാഫ് ഇയർലി എക്സാം ആയിരിക്കും, പിന്നെ മൂന്നാം

0: രണ്ടാമത്തെ ടേമിന് അസൈൻമെന്റ് ആയിരിക്കും, പിന്നെ നാലാമത്തെ ടേമിന് ഇയർലി എക്സാംസ്
1: ഉണ്ടാവും
0: എല്ലാ സബ്ജക്ട്.
1: എങ്ങനെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ജൂൺ ടു മാർച്ച് ആണ്. അവിടെയോ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വരുന്നത്?
0: ഫെബ്രുവരി ടു ഡിസംബർ.
1: കാലാവസ്ഥ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ തണുപ്പ് എങ്ങനെയാ? കൂടുതൽ തണുപ്പാണോ അവിടെ?
0: അങ്ങനെയൊന്നുമില്ല,
1: മിക്സഡ് ആണ്.
0: മിക്സ്ഡ് ആണ്.
1: അപ്പോ ഇനി ഏതാ പാടുന്നേ പാട്ട്?

0: നന്നായിട്ടുണ്ട്. ഓക്കെ, മോളിപ്പോഴ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് മലയാളം അത്ര ഫ്ലുവന്റ് അല്ല. മോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നത്?
1: സോ ഓസ്ട്രേലിയയില് നമ്മളുടെ ഏരിയയില് സിഡ്നിയില് ഒരു മലയാളം ക്ലാസ് എന്ന പരിപാടി ഉണ്ട്. എല്ലാ സൺഡേയും ഫാമിലി ഫ്രണ്ട്സും അല്ലെ മലയാളീസ് ഒരു ക്ലാസ് നടത്തും. ആ ക്ലാസ്സിൽ ഒരു സ്കൂളിലാണ് ആ ക്ലാസ് നടത്തും. പിന്നെ
0: ആരാ അതിന് മുൻകൈ എടുക്കുന്നത്? നിങ്ങൾ മലയാളി ഫാമിലീസിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും അല്ലേ?
1: പാരന്റ്സ്
0: തന്നെ. എങ്ങനെയുണ്ട്, ഇൻട്രസ്റ്റഡ് ആണോ?
1: ചില ക്ലാസ് കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷെ ബ്രേക്കിന്റെ ടൈം ആകുമ്പോ ഓക്കെയാണ്, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കളിക്കാം.
0: അതുകൊണ്ട് എന്താ നാട്ടിൽ വന്നപ്പോഴും എല്ലാരോടും മിംഗിൾ ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ നിങ്ങളോട് മിംഗിൾ ചെയ്യാൻ പറ്റുള്ളൂ. സംസാരിക്കാത്തവർക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയാ ഒരു ചമ്മൽസ് തന്നെ പറയാം നമുക്ക് ആയിരിക്കില്ലേ. മലയാളം അറിയുന്നത് കൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആയിരിക്കും അല്ലേ. ഓസ്ട്രേലിയയിലെ ഒരു കൊച്ചു മിടുക്കിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പാടുന്ന മോളാണ്, ഡാൻസ് ഇഷ്ടമാണ്. പിന്നെ എന്താ ഹോബി?
1: എനിക്ക് റൈറ്റ് ചെയ്യാനും ഇഷ്ടമാണ്, കഥകൾ ഒക്കെ.
0: ഇംഗ്ലീഷിലാണോ എഴുതാറ്?
1: ഇംഗ്ലീഷിലാണ്.
0: ഓർമ്മയുണ്ടോ ഏതെങ്കിലും ലാസ്റ്റ് എഴുതിയ ഏതെങ്കിലും സ്റ്റോറി ഓർമ്മയുണ്ടോ രണ്ടുപേര് പറയാൻ?
1: ഓർമ്മയൊന്നുമില്ല.
0: ഓർമ്മയില്ല, കുഴപ്പമില്ല. നന്നായി എഴുതും. വായനശീലം ഉണ്ടോ? റീഡിംഗ് ഹാബിറ്റ് ഉണ്ടോ നന്നായിട്ട്?
1: ഇല്ല.
0: ഇല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇപ്പം എഴുതണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വേർഡ്സ് വരണം അല്ലേ?
1: സിനിമ കാണും.
0: സിനിമ കാണും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എനിവേ നമുക്കൊരു പാട്ട് കൂടി പാടിയിട്ട് നമ്മൾ ഈ ഒരു സംസാരം വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുന്നേ നാട്ടിൽ എങ്ങനെയാണ്, ഇവിടെ ആരാണ് ഇവിടത്തേക്ക് റേഡിയോ മലബാറിലേക്ക് ആരാണ് കൊണ്ടുവന്നത്?
1: എന്റെ അലേച്ചനാണ്, ബ്രദർ ഷിജിത് കല്യാടൻ,
0: കണ്ണൂർ കഫേയുടെ മെയിൻ ബ്രെയിൻ. ഓക്കെ, അങ്ങനെയാണ് റേഡിയോ മലബാറിൽ എത്തിയത് അല്ലേ. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ പേടിയായിരുന്നോ കാർഡൊക്കെ കണ്ടപ്പോഴേ?
1: കാർഡ് കണ്ടപ്പോ പേടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു പുതിയ എക്സ്പീരിയൻസിലാണ്.
0: ആരൊക്കെ ഉള്ളത് ഫാമിലിയിലെ കുറിച്ചും കൂടി പറയൂ.
1: അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അനിയത്തിയുണ്ട്.
0: അനിയത്തിയുണ്ട്. അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്?
1: അച്ഛനൊരു ബിസിനസ് ഓണർ ആണ്.
0: അമ്മ?
1: അമ്മ ഐടി സ്പെഷ്യലിസ്റ്റ്.
0: ഐടി സ്പെഷ്യലിസ്റ്റ് ആണ്. അനിയത്തിയാണ് ഇപ്പൊ പറഞ്ഞത്. അനിയത്തിക്ക് എത്ര വയസ്സായി?
1: അനിയത്തിക്ക് 4.5 വയസ്സ്. സ്കൂള്
0: ഈ വർഷം തുടങ്ങും. എങ്ങനെയുണ്ട് രണ്ട് അവള് വന്നിട്ട് പഠിക്കുന്നതിലൊക്കെ ഡിസ്റ്റർബ് ചെയ്യോ?
1: ഡെഫിനറ്റ്ലി.
0: അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി പാടാം.

0: പാട്ടുകൾ ഒരുപാട് പാടി, നന്നായിട്ട് പാടുന്നുണ്ട്. പോയം അതിലേക്ക് കൈവച്ചിട്ടുണ്ടോ?
1: പോയം ചില പരിപാടി ഒക്കെ പാടലുണ്ട്.
0: അപ്പൊ അതുകൂടി നമുക്ക് മിസ് ചെയ്യണ്ട, ചെയ്തോളൂ.

0: ഓക്കെ, അപ്പൊ എല്ലാം വഴങ്ങുന്ന് മോള് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ മോക്ക് ഈ പാട്ട് പാടാനുള്ള കഴിവ് ഫാമിലിയിൽ ആരെങ്കിലും പാടാറുണ്ടോ?
1: അമ്മ ചെറുങ്ങനെ പാടലുണ്ട്.
0: അങ്ങനെയാണ് കിട്ടിയത്. അമ്മയുടെ വീട്ടില് വേറെ ആരെങ്കിലും പാടോ?
1: അമ്മേന്റെ ബ്രദറും ബ്രദറിന്റെ മോളും പാടലുണ്ട്.
0: പാടാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ നല്ല രസായിരിക്കില്ലേ പാട്ടെല്ലാം പാടിയിട്ട്?
1: എന്റെ ദുബായിൽ നിന്ന് എന്റെ കസൻ വന്നേനെ, അപ്പൊ നമ്മളൊരു ചെറിയ റീൽ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാളും പാടുന്ന.
0: അപ്പൊ എനിവേ, ഇനിയും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ റേഡിയോ മലബാർ സന്ദർശിക്കുക. അതുപോലെ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ നമുക്ക് കൊടുക്കാം. പിന്നെന്താ, എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ.
1: താങ്ക് യു.

0: റേഡിയോ മലബാറിൽ ഇന്ന് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ രണ്ടുപേരെ പരിചയപ്പെടാം. നമ്മളൊരു പ്രോഗ്രാമിൽ കൂടി അഹാനിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അഹാനിയുടെ അച്ഛനും അമ്മയും നമുക്ക് ഇന്ന് നാട്ടിലെ പാട്ടിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. അഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഹാന നന്നായിട്ട് പാട്ട് പാടും. അപ്പം അഹാനയോട് ഞാൻ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് മോക്ക് ഏത് വഴിയാണ് പാട്ട് വന്നതെന്ന്. അപ്പം പറഞ്ഞു, അമ്മ ചെറുതായിട്ട് പാടുന്ന. അപ്പം നമുക്ക് അമ്മയെ ആദ്യം പരിചയപ്പെടാം. അമ്മയുടെ പേര്?
1: എൻ്റെ പേര് അർഷിത.
0: സ്വദേശം എവിടെയാണ്?
1: കണ്ണൂർ. തന്നെ കണ്ണൂർ പെരളശ്ശേരിക്കടുത്ത് വെള്ളച്ചാൽ എന്ന് പറഞ്ഞ.
0: വെള്ളച്ചാൽ, ഓക്കെ, അറിയാം. ഫാമിലിയെ കുറിച്ചൊന്ന്?
1: വീട്ടിൽ അച്ഛൻ ആർമിയിൽ റിട്ടയർഡ് ആയതാ. അമ്മ ടീച്ചറാണ്, റിട്ടയറായി. പിന്നെ എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട്, അഭിലാഷ് എന്ന പേര്. അവര് ഷാർജയിലാണ് ഫാമിലി.
0: അച്ഛൻ മിലിറ്ററി ആണെന്ന് പറഞ്ഞു. അപ്പോഴ് കൊറേ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ടോ അച്ഛന്റെ?
1: അങ്ങനെ പോവാൻ പറ്റിയില്ല, കാരണം അമ്മ ടീച്ചറായതുകൊണ്ട്. അപ്പൊ വെക്കേഷനില് എവിടെയൊക്കെയോ പോയത് ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കെ വിയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെയെല്ലാം ഇങ്ങനെ കുട്ടികൾ മാറി മാറി വരുമായിരുന്നു ആർമി, അവരെ പോസ്റ്റിംഗ് മാറുമ്പോൾ. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല.
0: അന്നേരം പോകണം എന്നങ്ങനെ ആഗ്രഹം വല്ലതും ഉണ്ടായിരുന്നോ? എല്ലാരും ഇങ്ങനെ മാറി വരുമ്പോഴും റിട്ടയർ ചെയ്ത
1: അമ്മ ഇരുവേരി ഈസ്റ്റ് എൽ പി സ്കൂൾ
0: റിട്ടയർ ചെയ്തു. എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് ചേക്കേറിയത്?
1: കല്യാണം കഴിഞ്ഞിട്ട് പോയതാ 2009. അപ്പൊ ഒരു 15 വർഷത്തോളായി
0: അവിടെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ അഹാന പറഞ്ഞു. അപ്പൊ നമുക്കൊരു പാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വിശേഷത്തിലേക്ക് പോവാം.
1: പാട്ട്
0: ബാത്റൂം
1: സിംഗർ
0: അർഷിതക്ക് ഡൗട്ട് ഏത് പാട്ട് പാടണമെന്ന്. നമുക്ക് അഹാനയുടെ അച്ഛനോട് ചോദിക്കാം. അപ്പൊ അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട് അച്ഛൻ സജസ്റ്റ് ചെയ്യും.
2: അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമസ്കാരം, എന്റെ പേര് ഷിനോജ് എന്നാണ്. അല്ല, ഷിത അങ്ങനെ റെഗുലറായിട്ട് പാടുന്ന ആളൊന്നും അല്ല, എപ്പോഴെങ്കിലൊക്കെ പാടുന്നതാണ്.
0: ഷീതടന്റെ?
2: അതെ, ഷിജിത്തിന്റെ ബ്രദറാണ്, എൽഡർ ബ്രദർ.
0: അപ്പൊ ഇപ്പൊ അർഷിത ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്ന എന്നുള്ള സജഷൻ ഉണ്ടോ?
2: സജഷൻ ഇല്ല, അവൾ പാടും. രണ്ടുപേരും പാടും,
0: വിട്ടുകൊടുത്തു അല്ലേ?
2: വിട്ടുകൊടുത്തു.

0: ഷഹാന പറഞ്ഞത് ശരി തന്നെയാണ്. നന്നായിട്ട് പാടുന്നുണ്ട്. നാട്ടില് എല്ലാ വർഷവും വരാറുണ്ടോ? എങ്ങനെയാണ്?
1: ഞങ്ങളെ എല്ലാ വർഷവും വരും. ഡിസംബറിലാണ്
0: വെക്കേഷൻ വരുന്നത്.
1: കാരണം വെക്കേഷൻ ഡിസംബർ ജനുവരി മാസത്തിലാണ് കുട്ടികളുടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ. അപ്പം ആ സമയത്ത് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് മാത്രമാണ് കുറച്ച് നാള് വരാറുണ്ട്.
0: മിസ് ചെയ്യാറുണ്ടോ നാട്?
1: ഞാനൊരു നാട് പേഴ്സൺ ആണ് ബേസിക്കലി. അപ്പം ഭാഷയും നാടും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരുപാട് വർഷമായി. തീർച്ചയായിട്ടും ഇപ്പോഴും സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെ നാട്ടിലുള്ളത് കൊണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വർഷത്തിൽ വരുന്നോണ്ട് മിസ് ചെയ്യുന്നില്ല എന്ന് പറയും.
0: ഇപ്പൊ ശ്രീധരനെ പറ്റി നമ്മള് ഒരു പക്ഷേ നമ്മളെ ശ്രോതാക്കൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു കലാവാസനയുള്ള ഒരാളാണ്. അതിന്റെ ഏതെങ്കിലും ഒരു ഇത് ബ്രദറിന് അടുത്ത് പോയിട്ടുണ്ടോ? എങ്ങനെയാണ്?
1: ഞാനും ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആളാണ്. അങ്ങനെ ഷിജിയെ പോലെ അങ്ങനെ ആക്റ്റീവായിട്ട് ആ ഒരു മേഖലയിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എഴുതാറുണ്ടായിരുന്നു, ഇപ്പോഴും ഇടയ്ക്കൊക്കെ എഴുതും. പക്ഷെ ശീലമൊക്കെ കുറെ പോയി എന്ന് പറയാം.
0: തിരക്കില് ജീവിതത്തിന്റെ തിരക്കിലിടയിലും
1: അങ്ങനെ അതെ വായിക്കാറുണ്ട്, എഴുതാറുണ്ട്. അങ്ങനെ ഒരു സാഹിത്യപരമായിട്ട് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്.
0: പക്ഷെ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ബിസി ആയത് കൊണ്ടായിരിക്കാം മാറിപ്പോയെന്ന് വിചാരിക്കാം.
1: അതെ അതെ, തീർച്ചയായും. പക്ഷെ അവിടെയും നമുക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ.
0: ഇപ്പൊ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് അവിടെയും ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ടുണ്ട്?
1: ഓ തീർച്ചയായും. ഞാനിപ്പം 2006 മുതൽ അവിടെ ഉണ്ട്, 20 വർഷമാവുന്നു. അപ്പം നമ്മളൊക്കെ ആദ്യകാലത്ത് പോയ സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോ മലയാളി സമൂഹം ഒരുപാട് വലുതായി, ഒത്തിരി ആൾക്കാർ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭാഷയായിട്ടും സംസ്കാരമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ മേഖലയിലും ഉണ്ടെന്ന് തന്നെ പറയാം.
0: ബിസിനസ് ആണ് അവിടെ അല്ലേ?
1: ആ ഞാൻ ജോലി ചെയ്യണ്ടായിരുന്നു, ഇപ്പം ബിസിനസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്.
0: എന്താ ബിസിനസ്?
1: ഞാൻ സോഫ്റ്റ്വെയർ സൈഡിലൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട്
0: പോവാണ്. വൈഫ് ഐടി ഫീൽഡിലാണ്. എങ്ങനെയാണ് അവിടുത്തെ ജോലി സമയവും കാര്യങ്ങളൊക്കെ?
2: ഞാൻ ലോക്കൽ കൗൺസിലില് ഐടി സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ വർക്കിംഗ് അവേഴ്സ് കൗൺസിലാണെങ്കിൽ 8:30 to 4:30. അപ്പം അതിൽ ഈവൻ 8:30 സ്റ്റാർട്ട് ചെയ്താൽ 4:30 ഫിനിഷ് ചെയ്യാം. 9 to 5 അങ്ങനെ 7 hours
0: വർക്ക്. ഓക്കെ. മോളുടെ സ്കൂൾ ടൈമിംഗ് എങ്ങനെയാണ്?
2: 8:50 to 3:00.
0: 3:00. അപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് വീട്ടില് ബിസിനസ് ആയതുകൊണ്ട് നമ്മളെ ടൈം
2: ഞാൻ ഡ്രോപ്പ് ചെയ്യും.
0: ലൈഫ് നന്നായിട്ട് പോകുന്നു, ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്,
2: ഒരുപാട് മലയാളീസ് ഉണ്ട്.
0: ഇപ്പൊ അഹാന പറഞ്ഞതുപോലെ തന്നെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ടോ? പൊതുവെ ആക്റ്റീവായിട്ട്
2: വല്ലപ്പോഴൊക്കെ ഡാൻസിനും തിരുവാതിര അങ്ങനെയൊക്കെ കൂടാറുണ്ട്. കുറെ ഒരുപാട് അസോസിയേഷൻ ആയി. ഇപ്പം ആൾക്കാർ കൂടുമ്പം അസോസിയേഷനും നമ്പർ ഓഫ് അസോസിയേഷനും കൂടി. അപ്പൊ അവരുടെ ഓണം, ക്രിസ്മസ് എല്ലാ ഫംഗ്ഷനും നമ്പർ ഓഫ് ഫംഗ്ഷൻസും കൂടി. അപ്പൊ അങ്ങനെയാണ്.
0: ന്യൂ ഇയർ നാട്ടിലാണ് ആഘോഷിച്ചത്?
2: അതെ. ഓൾമോസ്റ്റ് അധികം ന്യൂ ഇയറും നാട്ടിലായിരിക്കും, ഡിസംബറിൽ വരുന്നോണ്ട്.
0: പിന്നെ മകൾക്ക് പാടാനുള്ള ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
2: അവളൊരു 3 years എല്ലാം ആവുമ്പോ തന്നെ പാടാൻ തുടങ്ങി. ലൈൻസ് എല്ലാം ഓർത്തോർത്ത് പാടാൻ തുടങ്ങി.
0: പാട്ട് കേൾക്കാൻ അതിനു മുന്നേ പാട്ട് കേൾക്കാൻ ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ? പാട്ടൊക്കെ വെച്ചാല് നന്നായി.
2: പിന്നെ പഠിത്ത 1.5 ഇയർ ആയിട്ടേ ഉള്ളൂ കർണാട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെയുള്ള ശരത് എന്ന് പറഞ്ഞ ശരത് എൽദോസ് എന്ന് പറഞ്ഞ ടീച്ചർ പഠിപ്പിക്കുന്നു.
0: ചെറിയാളുടെ വിശേഷം എന്താണ്?
2: ചെറിയാളിപ്പോ 4.5 years. അമ്മയാന്ന പേര്. ഞങ്ങളെ വീട്ടിൽ തന്നു എന്ന് വിളിക്കും. അഹാനേന മിന്നു എന്ന് വിളിക്കും.
0: മിന്നു തന്നു.
2: അതെ. അവള് നെക്സ്റ്റ് ഇയർ, അതായത് ദിസ് ഇയർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും, കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട്
0: ചെയ്യും. അപ്പോഴേ ഇപ്പോഴും വീട്ടിൽ അങ്ങനെയാണ് ജോലിക്ക് പോകുമ്പോഴേ
2: ഡേ കെയറിലാക്കും.
0: ഡേ കെയറിലാക്കും. ഡേ കെയർ ചെറുത് തൊട്ടേ ഡേ കെയർ ചെയ്യാൻ തോന്നൂല്ലേ അവിടെ?
2: ചെയ്യാം. നമ്മുടെ പാരന്റ്സ് ഉണ്ടായിരുന്നു. ഇത് രണ്ട് പാരന്റ്സ് അല്ലെങ്കിൽ ഷിനോജിന്റെ പാരന്റ്സ് വരാം.

0: ഉണ്ട്. അപ്പം 1 or 2 years അങ്ങനെ പോയി, പിന്നെ ബാക്കി നമ്മൾ ഡേ കെയറിലാക്കി.
1: ശരിക്കും എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ചുകൂടി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ തന്നെയാണോ കുട്ടികളുടെ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഇയർ 6 വരെ അവർ ഒരു ബുക്ക് ബാഗിൽ ഓൺലി ലഞ്ച് ബോക്സ് ഉണ്ടാവുള്ളൂ, ഒരു ബുക്ക് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അവരെല്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന്, എല്ലാം ജനറൽ നോളജ് എല്ലാം.
1: വീട്ടിൽ ബേഡൻ തരുന്നില്ല?
0: ഇല്ല, വീട്ടിലെ ബേഡൻ തരുന്നില്ല. പിന്നെ അവർക്ക് കുറേ ജനറൽ നോളജ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഇയർ അവർ പാരന്റ് ടീച്ചർ ഇന്റർവ്യൂ വെക്കുമ്പം അവർ ഫുൾ കാണിച്ചു തരും എന്തൊക്കെയാണ് പഠിപ്പിച്ചത്.
1: അപ്പം
0: അപ്പോഴേ നമ്മൾ അറിയുള്ളൂ എന്തൊക്കെയാണ്. ഫുൾ ബുക്സ് നിറച്ചുണ്ടാവും എന്തൊക്കെയോ എഴുതിയിട്ടെല്ലാം, പക്ഷെ അതൊന്നും വീട്ടിലില്ല. പക്ഷെ ഇയർ 7 ഹൈസ്കൂൾ ആകുമ്പോൾ ഇത് മാറി, ഫുൾ ബുക്സും ഹോംവർക്കും ഒക്കെയാണ്. ഇയർ 7 മുതൽ അങ്ങോട്ട് നമുക്ക് ശരിക്കും എന്താ പഠിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ
1: പറ്റും. നമ്മളിവിടെ KG മുതൽ പേരൻസിന് ഹെഡേക്ക് ആണ്, ഇങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
0: മൗന സരോവരമായ.
1: അപ്പോൾ ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും, ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ. ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു ഫോർ ഹാവിംഗ് അസ്. താങ്ക് യു.

0: വൈഫ് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വേറെന്താണ് ഓസ്ട്രേലിയൻ വിശേഷം?
1: വിശേഷം ചോദിക്കാണെങ്കിൽ പറയാം, ഒരുപാട് വിശേഷങ്ങൾ
0: പറയാനുണ്ട്. ഓക്കെ, മുന്നേ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു, ഐ ടി ഫീൽഡിൽ തന്നെ ആയിരുന്നു?
1: അല്ലല്ല, ഐ ടി അല്ല, മാർക്കറ്റിംഗ്.
0: മാർക്കറ്റിംഗിലായിരുന്നു. പിന്നെ ബിസിനസ്സിലേക്ക് കടക്കാൻ എന്തായിരുന്നു?
1: അങ്ങനെ ഞാൻ പണ്ട് മുതലേ പാരലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ബിസിനസ് സൈഡിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ് അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ
0: നാട്ടില് ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടാണ് പോയത്? അതിനു മുന്നേ നിങ്ങൾ അവിടെ തന്നെ ആയിരുന്നു?
1: അതെ അതെ, ഞാൻ 2006 പോയി, 3 കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വൈഫ് അങ്ങോട്ട് വന്നത്.
0: അങ്ങോട്ടേക്ക് വന്നത്. നാട്ടിന്ന് പോകുന്നതിന് മുന്നേ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ആ, ഞാൻ പൂനെയിലൊക്കെ ആയിരുന്നു. എഞ്ചിനീയറിംഗ് സൈഡായിരുന്നു എന്റെ ബേസ് ക്വാളിഫിക്കേഷൻ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് അങ്ങോട്ട് പോയത്. 3-4 ഇവിടെ ജോലി ചെയ്ത് പിന്നെയാണ് അങ്ങോട്ട് പോയത്.
0: ഓക്കെ, പൂനെയിലൊക്കെ ഫ്രണ്ട്സ് ഇപ്പോഴും?
1: ആ, എല്ലാം ഉണ്ട്.
0: കണക്ഷൻ
1: തീർച്ചയായിട്ടുണ്ട്.
0: പോവാറുണ്ടോ അങ്ങോട്ടേക്ക്? വരാറുണ്ടോ അങ്ങോട്ട് വന്നാൽ?
1: ഇടയ്ക്കൊക്കെ, കുറെ നാൾ മുമ്പൊക്കെ പോയിട്ടുണ്ട്, എപ്പോഴും ഇല്ല. പിന്നെ ഇപ്പൊ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട് അവിടെ.
0: ഫാമിലിയെ കുറിച്ച്?
1: ആ, അച്ഛൻ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അച്ഛൻ റിട്ടയർഡ് ആണ് ഇപ്പോ. അമ്മ ഹൗസ് വൈഫാണ്. ഞങ്ങൾ 3 ഒന്ന് ഷിജിത്ത്, പിന്നെ ഞാൻ, എൻ്റെ ഒരു നമ്മുടെ ഒരു യങ് ബ്രദർ ഉണ്ട്.
0: എന്താ ചെയ്യുന്നത്?
1: പുള്ളി പുറത്താണ്, പുള്ളി യൂറോപ്പിലാണ്.
0: യൂറോപ്പിലാണ്? പക്ഷേ ഇതായിട്ട് മാത്രം നാട്ടിലുള്ളൂ?
1: നാട്ടിലുള്ളൂ. ഒരാൾ വേണമല്ലോ.
0: അതെ, ഒരാൾ വേണമല്ലോ. ഓക്കെ, പിന്നെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, നാട്ടിൽ ഒന്നുമില്ല.
0: ഒന്നുമില്ല,
1: അവിടെയൊക്കെ തന്നെ.
0: അവിടുത്തെ ബിസിനസ് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാനൊന്നും ഉദ്ദേശമില്ല?
1: അവിടുത്തേതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
0: ഓക്കെ, പാട്ടിനോട് ഭയങ്കര, രണ്ടുപേരും പാടുന്നതുകൊണ്ട് പാട്ടിനോടും ഇഷ്ടം ഉണ്ടാവും അല്ലേ?
1: ആ, ഞാൻ പാടാറില്ല, പക്ഷെ ആസ്വാദനത്തിലേക്ക്
0: മാറി. അതെ അതെ,
1: പാട്ട് ഇഷ്ടമാണ്, തീർച്ചയായും പാട്ട് കേൾക്കാറുണ്ട്.
0: ഇപ്പൊ രണ്ടുപേരും എല്ലാ ലാംഗ്വേജും പാടുന്നുണ്ട്. മകളും പാടും, വൈഫും പാടും. എന്നാലും നിങ്ങൾക്ക് ഇവര് പാടുന്ന ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ ഇഷ്ടം?
1: ഞാൻ തീർച്ചയായും മലയാളം പാടുന്നത് കേൾക്കാനാണ് ഇഷ്ടം. മോളെടുത്തും ഞാൻ എപ്പോഴും മലയാളം പാടാൻ പറയാറുണ്ട്. അതെനിക്ക് ഭാഷയോടുള്ള ഒരു ഇഷ്ടമായിരിക്കാം. അങ്ങനെ
0: ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കാം. ഏതാണ് കേൾക്കേണ്ട പാട്ട്?
1: ഞാൻ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി, വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്.
0: പണ്ടൊക്കെ ഇവിടുന്ന് പഠിക്കുന്ന കാലത്തൊക്കെ സിനിമക്കൊക്കെ പോകാറുണ്ട്? എങ്ങനെയാണ്?
1: ഓ, തീർച്ചയായും സിനിമ കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്, അങ്ങനെയൊക്കെ.
0: ഇവിടുത്തെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ?
1: ഒരുപാടൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചില ബന്ധങ്ങൾ നമ്മൾ കാലങ്ങളായിട്ട് സൂക്ഷിക്കുമല്ലോ, അതുണ്ട്. പിന്നെ പുതിയ സൗഹൃദങ്ങളുണ്ട്, അങ്ങനെയൊക്കെ.
0: എവിടെയാ പഠിച്ചതൊക്കെ?
1: ഞാൻ കോളേജ് ചെയ്തത് നിർമ്മലേരി കോളേജിലായിരുന്നു. പിന്നെ ഞാൻ മണത്തന ഹൈസ്കൂളിലാണ് പഠിച്ചത്, കാരണം എനിക്ക് അച്ഛന് ജോലി ആ ഭാഗത്തായിരുന്നു.
0: അങ്ങനെ മണത്തനയാണ് ഹൈസ്കൂൾ. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ഡെഡിക്കേറ്റ് ചെയ്യണമെന്നല്ല, ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഇത് ഇങ്ങനെ റീജിയണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. ഞാൻ അങ്ങനെ കേൾക്കാറൊന്നും ഇല്ല കേട്ടോ, പക്ഷെ
0: എനിക്ക് കേൾക്കാൻ ശ്രമിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ കാരണം റേഡിയോ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറെയൊക്കെ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയ വന്നിട്ട് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ.
0: വീണ്ടും റേഡിയോ തിരിച്ചു വരുന്നു,
1: നല്ല കാര്യമാണ്. അതെ അതെ അതെ, കാരണം നമ്മളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ആദ്യം അതല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ റേഡിയോ നാടകങ്ങളൊക്കെ കേട്ട ഒരു കാലം ഉണ്ടായിരുന്നു.
0: ഇപ്പോഴുണ്ട്, ചോദിച്ചാറ് നമ്മളൊക്കെയാണ് ഇവിടെ ശബ്ദം കൊടുക്കുന്നത്.

0: അപ്പൊ എന്തായാലും പിന്നെ താങ്ക്സ് ഫോർ ഹാവിങ് അസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.
1: ഓക്കെ, താങ്ക് യു. കാരണം നിങ്ങളെ പോലത്തെ നമ്മളെ നമ്മളെ ശ്രോതാക്കൾക്ക് ഇത് ഭയങ്കര ആകാംക്ഷയായിരിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് നമ്മളെ നാടിനൊന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ പോലെയുള്ളവരോട് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കും കിട്ടുന്നത്. നിങ്ങളോട് സംസാരിക്കുക, നമുക്കതിൽ നിന്ന് കുറച്ച് നമുക്കും കിട്ടും. അപ്പോൾ അതും ഒരുപാട് സന്തോഷം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യ അതിഥിയാകുന്നു. ഏവർക്കും സ്നേഹ സ്വാഗതം.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
6: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വർഷ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും രഞ്ജിനി ജോസും പാടിയത്.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072-7275-8904, 9497-4711-30, 9495-6175-00, 9405-8412-92. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
3: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സ്ഥിതി.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
2: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: ശീലാപതി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ചരി പാടിയ ഗാനം കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കല്ലറ ഗോപൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തെളിവ്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹ സ്വാഗതം.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495615700 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് IPL വിശേഷങ്ങൾ കേൾക്കാം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ പരുക്കുമാറി തിരിച്ചെത്തിയ ഒരു 39 വയസ്സുകാരൻ ഒന്ന് ആഘോഷിച്ചതാ. ഫലം, തോൽവിയിൽ വലഞ്ഞ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. ലക്നൗ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 18.4 ഓവറിൽ 1 നഷ്ടത്തിലാണ് മുംബൈ എത്തിയത്. കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തിരുന്ന രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടണും മുംബൈക്കായി അർദ്ധ സെഞ്ചുറി നേടി. 44 പന്തുകൾ നേരിട്ട രോഹിത് 7 6 ഉൾപ്പെടെ 84 റൺസ് അടിച്ചു. 32 പന്തുകൾ നേരിട്ട റയാൻ റിക്കിൾട്ടൺ 8 6 അടക്കം 83 റൺസ് സ്വന്തമാക്കി. മൂന്നാം വിജയത്തോടെ 6 മുംബൈ 9 സ്ഥാനത്തുണ്ട്. ലക്നൗ 10 തുടരുകയാണ്. പരുക്കു കാരണം പുറത്തിരുന്ന ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ ഓപ്പണർ രോഹിത് ശർമ്മ വെടിക്കെട്ട് തുടക്കമാണ് മുംബൈക്ക് നൽകിയത്. പവർ പ്ലേയിൽ വിക്കറ്റ് പോകാതെ മുംബൈ നേടിയത് 71 റൺസ്. ഓപ്പണിംഗ് വിക്കറ്റിൽ 143 റൺസാണ് രോഹിത്തും റയാൻ റിക്കിൾട്ടണും ചേർന്ന് അടിച്ചുകൂട്ടിയത്. മൊഹസിൻ ഖാന്റെ പന്തിൽ ജോഷ് ഇംഗ്ലീഷ് ക്യാച്ചെടുത്ത് റയാൻ റിക്കിൾട്ടനെ മടക്കി. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ മണിമാരൻ സിദ്ധാർത്ഥിനാണ് രോഹിത്തിന്റെ വിക്കറ്റ്. 11 റൺസെടുത്ത തിലക് വർമ്മയെയും സിദ്ധാർത്ഥ് വീഴ്ത്തി. അവസാന 20 30 റൺസാണ് മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. 16.4 ഓവറിൽ മുംബൈ 200 കടന്നു. 12 റൺസെടുത്ത മുംബൈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ മുഹമ്മദ് ഷമി നിക്കോളാസ് പുരാന്റെ കൈകളിലെത്തിച്ചു. എന്നാൽ പിന്നാലെ എത്തിയ നമിൻധീർ ബൗണ്ടറികൾ കണ്ടെത്തിയതോടെ മുംബൈയുടെ ലക്ഷ്യം 12 റൺസായി കുറഞ്ഞു. ആവേശ് ഖാൻ എറിഞ്ഞ 19 ഓവറിലെ 4 സിക്സർ പറത്തി വിൽ ജാക്സ് മുംബൈയുടെ വിജയം ആഘോഷിച്ചു. നമൻധീർ 23 റൺസും വിൽ ജാക്സ് 10 റൺസും എന്നിവർ പുറത്താകാതെ നിന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൗ 20 ഓവറിൽ 5 നഷ്ടത്തിൽ 228 റൺസ് എടുത്തു. സീസണിൽ ആദ്യമായി ഫോം കണ്ടെത്തിയ നിക്കോളാസ് പുരാൻ അർദ്ധ സെഞ്ചുറി നേടി പുറത്തായി. 21 പന്തുകൾ നേരിട്ട വിൻഡീസ് താരം 63 റൺസാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നേടിയത്. 8 താരം അടിച്ചുകൂട്ടി. 25 പന്തുകൾ നേരിട്ട മിച്ചൽ മാർഷ് 44 റൺസെടുത്തു. അവസാന ഓവറുകളിൽ തകർത്തടിച്ച 31 40 റൺസ് നേടിയ ഹിമ്മത് സിംഗും 25 31 റൺസ് നേടിയ എയ്ഡൻ മാർക്കറും ലക്നൗ സ്കോർ 200 കടത്തി. സ്കോർ 29 നിൽക്കെ വിദേശ ഓപ്പണർ ജോഷ് ഇംഗ്ലീഷിനെ മുംബൈയുടെ അഫ്ഗാൻ സ്പിന്നർ അല്ലാ ഗസൻഫർ പുറത്താക്കി. എന്നാൽ മിച്ചൽ മാർഷിനൊപ്പം പുരാനും ചേർന്നതോടെ കളി മാറി. പവർ പ്ലേയിൽ 90 റൺസടിച്ച ലക്നൗ 6.5 ഓവറിൽ 100 പിന്നിട്ടു. 16 പന്തുകളിലാണ് പുരാൻ അർദ്ധ സെഞ്ചുറി പിന്നിട്ടത്. സ്കോർ 123 നിൽക്കെ പുരാനെ കോർബിൻ ബോഷ് വിക്കറ്റ് കീപ്പർ റയാൻ റിക്കൾട്ടിന്റെ കൈകളിലെത്തിച്ചു. പിന്നാലെ ഇതേ ഓവറിൽ മിച്ചൽ മാർഷും വീണു. 15 റൺസെടുത്ത ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. തുടർന്ന് മാർക്രം ഹിമ്മത് സിംഗ് സഖ്യമാണ് ലക്നൌവിനെ വമ്പൻ സ്കോറിലേക്ക് എത്തിച്ചത്. മുംബൈക്കായി കോർബിൻ ബോഷ് 2, അല്ലാ ഗസൻഫർ, വിൽ ജാക്സ്, രഘുശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. 4 പന്തെറിഞ്ഞ ജസ്പ്രീത് ബുംറ 45 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റൊന്നും ലഭിച്ചില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ മോശം പ്രകടനത്തിൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ മാത്രമല്ല ഉത്തരവാദിയെന്ന് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി. ക്യാപ്റ്റൻ എന്ന നിലയിൽ പാണ്ഡ്യയ്ക്ക് ടീമിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ലെന്ന് മനോജ് തിവാരി പ്രതികരിച്ചു. IPL 2026 സീസണിൽ 9 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മുംബൈ 2 മാത്രമാണ് വിജയിച്ചത്.
4 പോയിന്റുമായി പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് മുംബൈ ഉള്ളത്. മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും അവസാനിച്ച ഘട്ടത്തിലാണ് താരങ്ങൾക്കെതിരെ മനോജ് തിവാരിയുടെ വിമർശനം. ടീമിൽ ഹർദിക് പാണ്ഡ്യ ഒറ്റപ്പെട്ടതായും തുടർച്ചയായുള്ള തോൽവികളിൽ താരത്തിന് ആരുടെയും പിന്തുണ ലഭിച്ചില്ലെന്നും തിവാരി ഒരു സ്പോർട്സ് മാധ്യമത്തോട് പറഞ്ഞു. ഞാൻ കാണുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റനിൽ എല്ലാ താരങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ഒരാൾ പോലും നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണയാണ് ലഭിക്കേണ്ടത്, എന്നാൽ അത് സംഭവിക്കുന്നില്ല. മനോജ് തിവാരി പ്രതികരിച്ചു. ക്യാപ്റ്റനും ഉത്തരവാദിത്തമുണ്ട്. പാണ്ഡ്യ നന്നായി കളിക്കുന്നില്ല, എന്നാൽ അതിനുമപ്പുറം മറ്റു താരങ്ങളും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സൂര്യകുമാർ യാദവ് ഇതുവരെ സ്ഥിരതയുള്ള പ്രകടനം നടത്തിയിട്ടില്ല. തിലക് വർമ്മയ്ക്കും മികച്ച പ്രകടനങ്ങൾ തുടരാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊരു ടീമിനെ വച്ച് എങ്ങനെ മുന്നോട്ടു പോകും? ഇത് വളരെ നിരാശപ്പെടുത്തുന്നതാണ്, തിവാരി വ്യക്തമാക്കി. അതേസമയം 5 തവണ ചാമ്പ്യന്മാരായ മുംബൈയുടെ ഈ സീസണിലെ സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചതായി മുൻ ഇന്ത്യൻ താരം മുരളി കാർത്തിക്കും പ്രതികരിച്ചു. മുംബൈക്ക് ഇനി 5 മത്സരങ്ങളാണുള്ളത്. അതിലെല്ലാം ജയിച്ചാലും 14 പോയിന്റ് മാത്രമാണ് സ്വന്തമാക്കുക. കൂടാതെ നിലവിൽ പട്ടികയിൽ മുന്നിലുള്ള ടീമുകൾ പിന്നോട്ട് പോവുകയും വേണം. അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല, കാർത്തിക് പ്രതികരിച്ചു. നെറ്റ്സ് പരിശീലനത്തിനിടെ പന്തടിച്ചു പരിക്കേറ്റ ഗ്രൗണ്ട് സ്റ്റാഫിന് അരികിലേക്ക് ഓടിയെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. IPL ലക്നൗ സൂപ്പർ ജയിൻസിനെതിരായ മത്സരത്തിന് മുന്നോടിയായി പരിശീലിക്കുന്നതിനിടെയാണ് രോഹിത്തിന്റെ ഷോട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ കാലിന് പരിക്കേറ്റത്. ഹാംസ്ട്രിംഗ് പരിക്കിനെ തുടർന്ന് IPL 4 മത്സരങ്ങൾ മാത്രമാണ് രോഹിത് കളിച്ചത്. വാങ്കിടെ സ്റ്റേഡിയത്തിൽ

വിക്കറ്റ് ബാറ്റിംഗ് പരിശീലിക്കുന്നതിനിടെ നെറ്റ്സ് വലിച്ചു കെട്ടാൻ നിന്നയാൾക്കാണ് പരിക്കേറ്റത്. തൊട്ടു പിന്നാലെ ബാറ്റിംഗ് നിർത്തിയ രോഹിത് പരിക്കേറ്റയാൾക്ക് അരികിലേക്ക് ഓടിയെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് ഗ്രൗണ്ട് സ്റ്റാഫിനെ ഐസ് ബാഗും മരുന്നുകളും ഉറപ്പാക്കി. സംഭവത്തെക്കുറിച്ച് 27 വയസ്സുകാരനായ സിബിൻ ബിശ്വാസ് പ്രതികരിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ സാർ എന്നോട് ഓഫ് സൈഡിലെ നെറ്റുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാനത് ചെയ്ത ശേഷം അവിടെ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതോടെയാണ് എൻ്റെ ഇടത്തെ കാൽമുട്ടിന് പന്തിടിക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഓടിയെത്തി പരിക്കിനെക്കുറിച്ച് ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ലെന്ന് മറുപടി നൽകി. അദ്ദേഹം ഐസ് ബാഗുകളുമായാണ് തിരികെ വന്നത്. പിന്നീട് മറ്റൊരാളോട് പറഞ്ഞ് എനിക്ക് മരുന്നുകളും എത്തിച്ചു. എൻ്റെ മുട്ടിന് വേദനയുണ്ട്, പക്ഷേ രോഹിത് ശർമ്മയുമായി ഹസ്തദാനം സാധിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല, ബിശ്വാസ് വ്യക്തമാക്കി. 4 മത്സരങ്ങളിൽ നിന്ന് 137 റൺസാണ് രോഹിത് നിലവിലെ സീസണിൽ ഇതുവരെ നേടിയത്. ഇനിയും 5 മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. പ്രിയ ശ്രോതാക്കളെ, ഐ പി എൽ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യ അതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറിൽ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970 8896. നമ്പർ ഒരിക്കൽ കൂടി: 0402 970 8896. മറക്കാതെ കേൾക്കുക, മറക്കാതെ പങ്കെടുക്കുക. റേഡിയോ മലബാർ, ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത MLA മാരുടെ അഭിപ്രായം തേടിയ AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അല്പം മുമ്പാണ് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയത്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം നേതാക്കൾ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. UDFന് ചരിത്രവിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. പ്രവർത്തകരോട് അമിതാവേശം പാടില്ലെന്നാവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും പറഞ്ഞു. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്. LDFിനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി നേതാവുമായ EP ജയരാജൻ കുറ്റപ്പെടുത്തി. LDFിനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷം ദുർബലമാകുന്നത് കേരളത്തിന് ഗുണകരമാകില്ലെന്ന് പറഞ്ഞ EP ജയരാജൻ ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും തുടരാൻ ഇടതുപക്ഷം ശ്രമിക്കുമെന്നും അറിയിച്ചു. പിണറായി ഗവൺമെന്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM ശ്രീ പദ്ധതി എന്നിവയിൽ പിഴവ് പറ്റിയതായും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ പാർട്ടി നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. തമിഴക വെട്ടിക്കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIയും ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് പാർട്ടികളും പിന്തുണ കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അസമിൽ NDA ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ബംഗാളിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് നിയുക്ത MLA മാർ ഇന്ന് കൊൽക്കത്തയിൽ യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് സ്മാർട്ട് ആയുധങ്ങളാക്കി മാറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഗ്ലൈഡർ വെപ്പൺ സിസ്റ്റമാണ് താര എന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പണമിടപാട്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വഞ്ചനാ കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. ഈ വർഷം മാർച്ച് വരെ ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രിക്കുന്ന പദ്ധതി വിരമിക്കലിന് ശേഷം പൌരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. ഹോർമോസ് കടലിടുക്ക് കടക്കുന്നതിന്റെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമോസിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർലൈനുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടനിലയമായി മാറിയിട്ടുണ്ട് കണ്ണൂർ നിലയം. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ വൈകിട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 May 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. 101.5 MHz കണ്ണൂർ നിലയത്തിന്റെ പ്രക്ഷേപണം. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്. പ്രക്ഷേപണത്തിലെ വൈവിധ്യതയും ആവിഷ്കാരവും നിലയത്തെ വേറിട്ട് നിർത്തുന്നുവെന്ന് പ്രോഗ്രാം മേധാവി എച്ച് വിനോദ് ബാബു പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആകാശവാണി നിലയത്തിന് സമീപമാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
0: സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ചാലക്കുടിപ്പാലം 9 മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ആശങ്കയായി ഗതാഗത കുരുക്ക്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ചാലക്കുടിപ്പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ചാലക്കുടിപ്പാലം അടച്ചിടാൻ പോകുന്നത് ഇത് 2ാം തവണയാണ്. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു. ഈ സമയത്ത് മേഖലയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. പരിശോധനയിൽ പാലത്തിന് ബലക്ഷയമടക്കമുള്ള അപാകതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട്ടിൽ പ്രാദേശിക കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി സജീവമാകുന്നു. വാഴക്കുലയും ചക്കയും വാഴച്ചുണ്ടും ഉൾപ്പെടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് വയനാട്ടിൽ നിന്ന് ബംഗളൂരു ഉൾപ്പെടെ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
3: ഒട്ടുമിക്ക കാർഷികോൽപ്പന്നങ്ങളുടെയും പ്രധാന വിളവെടുപ്പ് സീസണായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ചക്കയുടെ സീസണായതോടെ വ്യാപാരികൾ കർഷകരുടെ അടുക്കിൽ നിന്നും ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. വരിക്ക ചക്കയ്ക്കാണ് ഡിമാൻഡ്. കിലോയ്ക്ക് 8 രൂപ മുതൽ വില നൽകിയാണ് ചക്ക സംഭരിക്കുന്നത്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വയനാട്ടിലുള്ള ചക്കയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസണായതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കിലോയ്ക്ക് 5

0: ജൂബ നിരക്കിലാണ് വാഴച്ചുണ്ട് കർഷകരിൽ നിന്നും വ്യാപാരികൾ ശേഖരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. പവന് ഇന്ന് 240 രൂപ കുറഞ്ഞ് 1,11,960 രൂപയായി. ഗ്രാമിന് 13,975 രൂപയാണ് ഇന്നത്തെ വില. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1,050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി, വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ കഥ മഞ്ഞപ്പാവാട, അവതരിപ്പിക്കുന്നത് വേദ മനോജ്. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ. സുഷമ പാണലാട് എഴുതിയ കവിത ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടുവിശേഷം. കേരളത്തിലെ 16 മദ്രാസ് റെജിമെന്റിലെ എല്ലാ വിമുക്ത ഭടന്മാരുടെയും കുടുംബസംഗമം ഈ മാസം 10 രാവിലെ 9 കണ്ണൂർ എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടക്കും. കേണൽ സുദീപ് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യും. ഇരിവേരി ആയില്യത്ത് തറവാട് തിരയുത്സവം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. അഴീക്കോട് മയിലാടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 10 മുതൽ 17 നടക്കും. മരുതായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മേലേരി ചുറ്റുവിളക്ക് നാളെ വൈകിട്ട് 6 നടക്കും. രാത്രി പ്രസാദ സദ്യയും ഉണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: You said 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറിൽ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029708896. നമ്പർ ഒരിക്കൽ കൂടി: 0409029708896. മറക്കാതെ കേൾക്കുക, മറക്കാതെ പങ്കെടുക്കുക. റേഡിയോ മലബാർ, ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടി വി കെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാകക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് എഐസിസി അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ടി വി കെയ്ക്ക് സാധിച്ചില്ല. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച ടി വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടി വി കെയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സിപിഐ, സിപിഐ, സിപിഐഎം, വി സി കെ എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഡി എം കെയുടെയും എ ഐ എ ഡി എം കെയുടെയും നിയമസഭാകക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാകക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാകക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ.

0: അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന 2nd അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽമഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 km വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ്സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ്.

ദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡാവൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡാവൈറസ് സ്ഥിരീകരിക്കുകയും 3 മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡാവൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് സൂര്യ ഇടവന. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, നമ്മുടെ കോളർ ലൈനിൽ നിന്നിട്ട് അങ്ങോട്ടാ പോയത്, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ ഹലോ ഹലോ, നമ്മുടെ കോളർ ലൈനിലുണ്ട്, പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നമുക്കേതായാലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക്.
1: ഹലോ, ആരാണ്?
0: ശബ്ദം കേട്ടിട്ട് സുനിത ആണോ സനിത ആണോ? ഭയങ്കര കൺഫ്യൂഷൻ ആണ്. സനിത ആണല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. എങ്ങനെയുണ്ട്? മഴയൊക്കെ കിട്ടിയോ? നല്ല മഴയൊക്കെ കിട്ടി അങ്ങോട്ട്? ശക്തമായ മഴ കിട്ടി അല്ലേ? ഓക്കെ, എങ്ങനെ ഭക്ഷണമൊക്കെ? പിന്നെ
1: ഹലോ.
0: ആ, കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
1: പൈനാപ്പിൾ?
0: പൈനാപ്പിൾ കുറെ ഉണ്ടാ? ആഹാ, എത്രയുണ്ട്? നമ്മുടെ ഇവിടെ എല്ലാവർക്കും കൊടുക്കാനുണ്ടോ? ആണോ? എന്നാ നമ്മള് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അവിടെ എങ്ങനെ? അതെ, വെച്ചിട്ടുണ്ടല്ലേ. അല്ല, അവിടെ തോട്ടായിട്ട് എങ്ങനെയാണ്? കൃഷിയായിട്ട് ചെയ്യുന്നതാണോ? ഇല്ല, അങ്ങനെ വീട്ടിന്റെ പറമ്പത്ത് ഉണ്ടായതാണ്. അതെ അല്ലേ. പിന്നെ ഇന്ന് ഏത് പാട്ടായിട്ടാണ് വന്നിരിക്കുന്നേ? വൽക്കണ്ണാടിയിലെ നല്ല പാട്ട് എന്ന് പറഞ്ഞു. ആ, പോരട്ടെ.

0: ആണോ?
1: ആഹാ, അത് ശരി. അപ്പൊ എന്തായാലും രാഗേട്ടനൊക്കെ കേക്കുന്നുണ്ടാവും. അപ്പൊ ഈ പാട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കഴിക്കുന്നേ? അത് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. പ്രോഗ്രാമൊക്കെ ഭംഗിയായി കഴിഞ്ഞ് എന്നിട്ട് മാത്രമേ നമ്മള് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ നിങ്ങള് കഴിച്ചോ? പാട്ട് കേട്ടിട്ടല്ലേ? ഈ പാട്ടല്ലേ? ആ, പണ്ടെങ്ങനെയാണല്ലോ വീഡിയോ കാസറ്റുകളിലൊക്കെ അല്ലേ, ഒരുപാട് പാട്ടുകളുണ്ട് ഇങ്ങനെ അല്ലേ, കാസറ്റുകളിൽ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളല്ലേ. എല്ലാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് അശ്വിനി ലീവാണ്. ഇന്ന് ലീവാണ്.
0: മറ്റേ പരിപാടി
1: ആ, ഏതാ പരിപാടി? അത് കിട്ടി അല്ലേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയാട്ടെ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: ഓക്കെ,
1: പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ അല്ലേ. ഇതാ രാഗേട്ടനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, എന്നാ പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ,
1: താങ്ക് യു.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
4: ഹലോ
3: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കൂ. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കൂ. അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചൊന്ന് മാറി നിൽക്കും.
4: എന്തെല്ലാം
3: വിശേഷം?
4: നമസ്കാരം ബൈജു സാറല്ലേ?
3: അതെ അതെ അതെ.
4: സുഖം തന്നെയല്ലേ? മഴ കിട്ടിയാ?
3: ഓ നല്ല മഴ കിട്ടി.
4: ഇന്ന് നല്ല ചൂടല്ലേ? ഭയങ്കര ചൂടല്ലേ?
3: പുറത്ത് നല്ല ചൂടാണ്. ഞങ്ങള്
4: നല്ല ചൂടാണ്. അതെ അതെ അതെ.
3: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്?
4: കണ്ടിട്ടുണ്ടായിരുന്നോ?
3: പാട്ട് കേട്ടോളൂ.

0: ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 10-ാം തീയതി കലവറ നിരക്കൽ ഘോഷയാത്ര, 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? തലശ്ശേരി കാവും ഭാഗം. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
2: അല്ല, നമ്മൾ രണ്ടാമത്തെ തവണയാണ്.
1: രണ്ടാമത്തെ
2: മുന്നേ സംസാരിച്ചിട്ടുണ്ട്.
1: ആ ഓക്കേ, ടൈലർ ആയിരുന്നോ?
2: അതെ, ടൈലർ.
1: ആ ഓക്കേ ഓക്കേ, ഇപ്പൊ മനസ്സിലായി. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
2: എന്തപ്പോ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു.
1: വർക്കൊക്കെ ഉണ്ടോ ഇപ്പോ?
2: ആ ഉണ്ട്, വർക്കുണ്ട്.
1: കുഴപ്പമില്ലാതെ ഉണ്ട് അല്ലേ?
2: ഇല്ല, കുഴപ്പമില്ലാതെ വർക്കുണ്ട്.
1: ഇപ്പൊ എങ്ങനെയാ കാലാവസ്ഥ, എങ്ങനെയുണ്ട് ഇപ്പൊ?
2: ഒന്നും പറയണ്ട, ഞങ്ങള് ഷോപ്പിന്റെ മുകളിലായോണ്ട് നല്ല ചൂടാ.
1: ഓ അത് ശരി. മഴ കിട്ടിയിട്ടും കാര്യമൊന്നും ഇല്ല അല്ലേ?
2: അല്ല, മഴ ഇന്നലെ ഒക്കെ നല്ല കുഴപ്പമില്ലാതെ കാലാവസ്ഥയായിരുന്നു.
1: എന്നിട്ടും ചൂടിന്.
2: നല്ല ചൂടാ.
1: ഭക്ഷണമൊക്കെ കഴിച്ച ചേട്ടാ?
2: ആ, ഭക്ഷണം ഇന്ന് കുറച്ച് സമയം കറണ്ട് ഇല്ലായിരുന്നു, അവള് നേരത്തെ പോയി കഴിച്ചു.
1: ഓ അത് ശരി. എങ്ങനെയാ പിന്നെ പുറത്തുനിന്നാണോ കഴിക്കുന്നില്ല? വീട്ടിൽ പോകാൻ സമയം കിട്ടാറുണ്ടോ?
2: വീട്ടിൽ പോകാൻ സമയമുണ്ട്, പക്ഷെ ഞാൻ വീട്ടിൽ പോകാറില്ല, പുറത്തുനിന്നാണ്
1: കഴിക്കാറല്ലേ.
2: ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിയുമ്പോ അമ്മയെ നേരത്തെ ഭക്ഷണം ആക്കണം.
1: അതെ അത് ശരി.
2: അപ്പൊ അവര് അവരെ സമയത്ത് ഉണ്ടായിക്കോട്ടെ ഭക്ഷണം, അവള് പോകാറില്ല.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
2: നമ്മുടെ ലാലേട്ടന്റെ സിനിമ ഇല്ലേ, ഹിഫ്സൈന്റെ സബ്ദുള്ള.
1: പിന്നെ സൂപ്പർ ഹിറ്റ് ചിത്രമല്ലേ, അതിലെ
2: ദേവസ്ഥാപതലം.
1: ഓ, ഭയങ്കര മത്സരമായിട്ട് പാട്ടിനെ വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് അതിൽ.
2: ഒരു 10 പാട്ട് എടുത്തു ഇഷ്ടപ്പെട്ട പാട്ടിൽ
1: ഒന്നാണ് ദേവസ്ഥാപതലം അല്ലേ. ആ ഒരു ചിത്രീകരണത്തിൽ നമ്മുടെ കൈതപ്രക്ക് വരുന്നുണ്ട് കേട്ടോ. കൈതപ്രമായിട്ടാണ്. നല്ലൊരു ഗാനം അല്ലേ, നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ ഗാനമാണ്. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്?
2: ഈ പാട്ട് നമ്മുടെ അഭിലാഷ് പരിപ്പായി, ലത്തീഫ് ചമ്പട്ടി, അവർക്കും ഡെഡിക്കേറ്റ് ചെയ്തു.
1: അവർക്ക് രണ്ടുപേർക്കും ആണല്ലേ. എന്തായാലും കേൾക്കുന്നുണ്ടാവും. എന്തായാലും
2: ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും.
1: പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം പറയാൻ?
2: എന്തപ്പോ ഇങ്ങനെ പോന്ന്, ഇനി മഴക്കാലം വരാന്ന് മഴ കാത്തിരിക്കുന്നു.
1: അതെ അല്ലേ,
2: അതല്ലേ. ഞാനിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് മൃദശേഷി പോയിരുന്നു.
1: അപ്പൊ
2: ക്ഷേത്രത്തിൽ പോകുമ്പോ കാരണം വെച്ചാല് പല സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇല്ലാതെ പുറത്ത് ബക്കറ്റും പ്ലാസ്റ്റിക് ടാങ്കും ഒക്കെ വെച്ചിട്ട് വെള്ളത്തിന് വെള്ളം വണ്ടിക്കൊണ്ട് കാത്തിരിക്കുന്ന
1: കാണുന്നത്.
2: തീർച്ചയായിട്ടും,
1: അങ്ങനെയുള്ള ഒരു ചൂടാണ് ഇപ്രാവശ്യം നമ്മള്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു ആശ്വാസം ആവട്ടെ ഈ ഒരു മഴയൊക്കെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ മൃദംഗ ശൈലേശ്വരി വന്നിട്ടെന്താ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വരാൻ? ഞാൻ
2: എനിക്ക് വഴി അറിയില്ല, ഞാൻ ചോദിച്ചു.
1: ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. അതില്ല, മറ്റുള്ളവർ വന്നിട്ട് വരുന്നതാണെങ്കിൽ പെട്ടെന്ന് എത്തും. നിങ്ങൾ നിങ്ങൾ ഉരുവച്ചാൽ നിന്ന് അങ്ങോട്ടേക്ക് മുഴക്കുന്നേക്ക് പോയിട്ടുണ്ടാവും ക്ഷേത്രത്തിലേക്ക്. അത് ശിവൂരം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് മട്ടന്നൂരേക്ക് പോകുന്ന ഭാഗത്താണ് നമ്മുടെ ആ സ്റ്റേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഒരിക്കൽ എന്തായാലും ഇവിടെ വാട്ടോ, നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാം.
2: ഓക്കെ,
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ.
2: ഓക്കെ,
1: വിളിച്ചത് വളരെ സന്തോഷം ചേട്ടാ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൽ ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
3: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഇത് വയനാട് വിളിക്കുന്നതാണ്. കോളയാട്.
3: കോളയാട് വയനാട്. ആഹാ,
4: ആദ്യമായിട്ട് വിളിക്കുന്ന.
3: ആദ്യമായിട്ട് വിളിക്കുകയാണ് അല്ലേ?
4: കേക്കണ്ട്.
3: ആഹാ, അത് ശരി. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റേഡിയോ കുറിച്ചൊക്കെ അറിഞ്ഞത്? എങ്ങനെയാ?
4: ഞാൻ പിന്നെ അത്യാവശ്യം വണ്ടി എടുക്കുന്ന ടാക്സി വണ്ടി എടുക്കുന്നുണ്ട്, ഓട്ടോ ടാക്സി. അപ്പൊ നമ്മളധികം മട്ടന്നൂരേക്കെല്ലാം പിന്നെ നാടെ ശേഷം കണ്ടിരുന്നു, ബോർഡെല്ലാം കണ്ടിരുന്നു.
3: അപ്പൊ
4: നമ്മൾ ഈ മൊബൈലിൽ പിന്നെ വെക്കും.
3: രാവിലെ ആദ്യം തന്നെ പേര് പറയാം.
4: എന്റെ പേര് ഗിരീഷ്.
3: ഗിരീഷ്, ഓക്കെ. എന്താണ്, ഗുഡ്സ് ആണോ എടുക്കുന്നത് അല്ലെ ഓട്ടോറിക്ഷയാണോ?
4: അത് പിന്നെ ജീറ്റോ അല്ലേ, ജീറ്റോ ടാക്സി.
3: ഓക്കെ, ടാക്സി ആണല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? എങ്ങനെ പോകുന്നു?
4: ഇപ്പോ നമ്മള് ഈ സീസണിൽ കിണറിന്റെ പണിയാ.
3: ഓ, അങ്ങനെ രണ്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ. എങ്ങനെ ഇപ്പം, എവിടെയാണ് ഇപ്പം കിണറിന്റെ പണി? ഇപ്പം
4: അപ്പൊ ഇപ്പം വയനൂരില്ല, നമ്മള് കിണർ പണിയെടുത്തോണ്ടിരിക്കുന്ന. നമ്മളൊരു രണ്ട് സെറ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അഞ്ചാള് ഇടയുണ്ട്, അഞ്ചാള് കോളയാടുണ്ട്.
3: ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഭക്ഷണത്തിന്റെ സമയമാണോ ഇപ്പം? ഫ്രീ ആണോ?
4: ഭക്ഷണം മേടിക്കാൻ പോയിട്ടുണ്ട്.
3: ഓ, അത് ശരി. അപ്പൊ അതിന്റെ റെസ്റ്റിൽ ഇരിക്കുകയാണ് എല്ലാരും അല്ലേ?
4: കൊറേ നോക്കുന്നു.
3: ഓക്കെ, അപ്പൊ കിട്ടിയപ്പോ സന്തോഷമായി. എന്തായാലും
4: സന്തോഷമായി.
3: ഓക്കെ, ചേട്ടന്റെ വീട്ടിലായിരിക്കും ഉള്ളത്?
4: വീട്ടില് ഞാൻ, ഭാര്യ, രണ്ട് മക്കള്, അമ്മ.
3: ഓക്കെ, അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുക.
4: എന്റെ പേര് ഗിരീഷ്.
3: നിങ്ങൾ ആ ഒരു മൊബൈൽ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊന്ന് ലേശം ഒന്ന് മാറ്റി
4: വെച്ചോളൂ,
3: അത് തിരിച്ചിങ്ങോട്ട് തന്നെ കേറുന്നുണ്ട്. ഓക്കെ, ആ പേര് പറഞ്ഞോളൂ, എല്ലാരും പേരൊന്ന് പറഞ്ഞു പരിചയപ്പെടുത്തു.
4: എന്റെ ഗിരീഷ്. പിന്നെ ഭാര്യ എന്റെ പേര് അനിത. അമ്മേന്റെ ജാനകി. പിന്നെ രണ്ട് മക്കള്.
3: ഓക്കെ, അവരുടെ പേര്? മക്കളുടെ പേര്
4: അഹല്യ, അഞ്ജിത.
3: ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
4: അവര് പഠിക്കുന്നു. അവര് ഒരാള് അഞ്ചിലും ഒരാള് പ്ലസ് വണ്ണില് ഇങ്ങനെ പരീക്ഷ എഴുതിയിരുന്നു.
3: ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്?
4: നമ്മള് ടാപ്പിംഗ് ഉണ്ട് രാവിലെ. അപ്പൊ അഞ്ചേ പത്താകുമ്പോഴേക്കും നമ്മൾ ഈ തുറന്നു വെക്കും. അപ്പൊ ഇത് പാട്ടും ഇതെല്ലാം കേട്ടി ഇങ്ങനെ 6-7 മണി വരെ അത് കഴിയും.
3: അതല്ലേ. അപ്പൊ നിങ്ങളുടെ ജോലിക്ക് ഒരു ആയാസം ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകും അല്ലേ?
4: അങ്ങനെ ടാപ്പിംഗും പരിപാടി എല്ലാം കഴിഞ്ഞാൽ അങ്ങനെ
3: പോകും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചേട്ടൻ കേൾക്കാൻ വേണ്ടിട്ട്?
4: ഇന്ന് പിന്നെ പണി തീരാത്ത വീട്ടില് കണ്ണിനീർ തുള്ളിയോ
3: പാട്ട്.
4: നമ്മള് പണിയെടുക്കുന്ന ഒരു മേസയുണ്ട്, ജയൻ.
3: ആ, പേര് പറഞ്ഞോളൂ. ജയൻ അല്ലേ?
4: ആ, ജയൻ.
3: ആ, വേറെ ആരൊക്കെയാണ്?
4: ആള് പിന്നെ സുരേഷ്, രാജേഷ്, വിനോട്ടി, വിനോദ്. നമ്മളിങ്ങനെ
3: വിളിക്കുന്നത് അങ്ങനെയാണല്ലോ. വിനോട്ടി,
4: പിന്നെ വേറെ ഒരു സുരേഷ് ഉണ്ട്. രണ്ട് രാജന്മാരുണ്ട്, രണ്ട് രാജനുണ്ട്,
5: ഓ അത് ശരി,
4: രണ്ട് ഹിന്ദിക്കാരുണ്ട്.
5: ഓക്കെ, അപ്പൊ അവരോടൊക്കെ അന്വേഷണം പറയുക. അപ്പൊ നേരത്തെ പറഞ്ഞ വിജയേട്ടന്റെ എന്താ ഒരു എന്തോ ഒരു വിശേഷം പറഞ്ഞല്ലോ, പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മള്. എന്തോ ഒരു വിശേഷം പറഞ്ഞല്ലോ, പാട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ.
4: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വിജയൻ കെസി ഓറാന്ന് ഈ കിണറിന്റെ മീനായിട്ട് മെസ്സി.
5: ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട്.
4: എല്ലാവർക്കും കൂടി, നമ്മളെ പണിക്കാർക്ക് എല്ലാവർക്കും കൂടി,
5: പണിക്കാർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട്. ആരെങ്കിലും പാട്ട് പാടുന്ന ആൾക്കാരുണ്ടോ കൂട്ടത്തില്?
4: പാട്ടിന്റെ
5: ആൾക്കാർ. ഓക്കെ, എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ അവരെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കുക, നമുക്കൊരു പാട്ടൊക്കെ കേൾക്കാലോ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ചേട്ടാ. ഞങ്ങൾ വരുന്നുണ്ട്, കോളയാട് കഴിഞ്ഞ തവണ നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ. ഓക്കെ ഓക്കെ, ഇനി വരുമ്പോ ചേട്ടന്റെ നമ്പറിൽ വിളിക്കാം,
4: നമുക്ക്
5: അവിടെ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ, കുറച്ച് പരിപാടിയൊക്കെ കിട്ടുമല്ലോ.
4: ഓക്കെ,
5: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ വളരെ സന്തോഷം ചേട്ടാ. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ.
4: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
5: ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുധയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? പാർവണ കല്ലേരിക്കര. എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖം തന്നെ,
1: സുഖം തന്നെ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അടിച്ചു പൊളിയാന്നല്ലേ? ഓക്കെ, ഭക്ഷണൊക്കെ കഴിച്ചോ മോളെ? ഇല്ല, പാട്ട് കേട്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഏത് പാട്ടുമായിട്ടാ മോള് വന്നിരിക്കുന്നേ?

0: പാട്ട്.
1: ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
0: അമ്മക്ക് വേണ്ടി.
1: അമ്മക്ക് വേണ്ടിട്ടാ? അമ്മയുടെ പേരെന്താ?
0: ശ്യാമിലി.
1: ശ്യാമിലി. അപ്പൊ അമ്മക്ക് വേണ്ടിട്ടാണ് ഈ മോള് പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ? മോള് ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
0: ഇല്ല,
1: കണ്ടിട്ടില്ല അല്ലേ. ഇനി ടി വിയിൽ വരുമ്പോ കാണണം കേട്ടോ. ഏതാ സിനിമയെ ഓർമ്മയുണ്ടോ?
0: ഇല്ല.
1: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടി. എന്താ പേര്?
0: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടി.
1: ആ, ഇനി വരുമ്പോ കാണണം കേട്ടോ, ടി വിയിൽ വരുമ്പോ കേട്ടോ. നല്ല സിനിമയാ കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ആരാ ഉള്ള ഇപ്പൊ വീട്ടില്?
0: അമ്മൂമ്മയും
1: അച്ചാച്ചനും ഉണ്ട് അല്ലേ. അവരെന്താ ചെയ്യുന്നേ? ഭക്ഷണം കഴിക്കുവാ? അതെയാ, അവളെ പാട്ട് കേൾക്കുകയാണല്ലേ. സ്കൂളിലെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ? എന്തൊക്കെ പരിപാടിക്കാണ് പങ്കെടുക്കാറ്? ഇപ്പൊ അടുത്ത ഏതെങ്കിലും പരിപാടിക്ക് പങ്കെടുത്തോ?
0: പങ്കെടുക്കുന്നുണ്ട്.
1: അതെയാ, നാളെയാണോ? ആഹാ, എന്തൊക്കെ പരിപാടികളാണ് അവിടെ ഉള്ളത്? ഏതൊക്കെ ഡാൻസാ?
0: ഒരു മിക്സഡ് സോങ്ങും പിന്നെ പൈക്കുറുമ്പിയെ മേക്കും.
1: പൈക്കുറുമ്പിയെ മേക്കും, അതല്ലേ. നല്ല പാട്ടല്ലേ. വേറെ ആരൊക്കെ കൂടെ കളിക്കുന്നേ?
0: കാർത്തികയും അമ്പിളിയും.
1: കാർത്തികയും അമ്പിളിയും. വീടിനടുത്താണോ അവര്?
0: ആ.
1: ഇതൊക്കെ പഠിപ്പിക്കുന്ന ആരാ?

0: നമ്മൾ തന്നെ സ്വയം പഠിക്കുന്നതാ.
1: ആഹാ, അത് കൊള്ളാലോ. ആരാണ് ആരാണ് ഇത് ശരിക്കും പറഞ്ഞു തരുന്ന? ആരാ കൂട്ടത്തിൽ? ആരാ?
0: നമ്മൾ എല്ലാരും ഡാൻസ് പഠിക്കുക.
1: അതെയാ? എവിടുന്നാ പഠിച്ചേ?
0: ചിദംബരം.
1: ചിദംബരത്തുനിന്ന്. ആഹാ, ഓക്കെ. അപ്പൊ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു കാണും അല്ലേ? എവിടുന്നായിരുന്നു അരങ്ങേറ്റം?
0: മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം.
1: അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? ഒരുപാട് ആളുണ്ടായിരുന്നോ കാണാൻ? ഇനി അടുത്ത പരിപാടി എവിടെയാ? ഈ ക്ലബിന്റെ പരിപാടിയാണോ നാളെ നടക്കുന്നേ? ഇവിടെ വീട്ടിനടുത്താണോ? അതെ അല്ലേ. ഓക്കേ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാൻ തോന്നുന്നല്ലേ. എല്ലാവരും പാട്ടിനായിട്ട് കാത്തിരിക്കല്ലേ. വേറെ ആർക്കെങ്കിലും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. ഓക്കേ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം മോളെ വിളിച്ചതില്. മോളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നാളെ നന്നായിട്ട് പ്രോഗ്രാമിൽ പെർഫോം ചെയ്യണം കേട്ടോ. സമ്മാനമൊക്കെ വാങ്ങ കേട്ടോ. ഓക്കേ, അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ സമ്മാനം കിട്ടിയ കാര്യമൊക്കെ പറയണേ. ഓക്കേ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവന. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 8 കൂർമാവതാരം, മെയ് 9 നാളെ വരാഹാവതാരം, മെയ് 10 നരസിംഹാവതാരം, മെയ് 11 വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-273-630.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
2: മധുരനാരങ്ങ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണും സൂരജ് സന്തോഷും പാടിയ ഗാനമാണ് ആദ്യം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 5 വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് മാസ്റ്റർ.
5: കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് അനുവദിക്കുന്ന തീരുമാനമെടുത്തതിന് ശേഷം 2023 കണ്ണൂർ കലക്ടറേറ്റിലും ഈ വിമാനത്താവളത്തിൻ്റെ പ്രധാന കെട്ടിടത്തിലും നടന്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ആദ്യത്തെ വർഷം ഒട്ടേറെ ആശങ്കകളുണ്ടായിരുന്നു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമായിരുന്നു. മട്ടന്നൂരുകാരെ സംബന്ധിച്ചിടത്തോളം, കീഴൂർ പഞ്ചായത്തുകാരെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഒരു തീർത്ഥാടകനും ഉണ്ടാകരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ നാടൊന്നാകെ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയുണ്ടായി. പിന്നീടുള്ള 2 വർഷങ്ങളിൽ ആദ്യത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ വർഷം നമുക്ക് നേരിടേണ്ടി വന്നിരുന്ന പ്രധാനപ്പെട്ട പ്രയാസമെന്ന് പറയുന്നത് സൗകര്യപ്രദമായ ഒരു സ്ഥലം ഒരുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ ഇത്ര ഭംഗിയിൽ ഈ ഒരു ക്യാമ്പ് ഇവിടെ ഒരുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമല്ല ഉണ്ടായത്. എന്നാൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുടെയും വിമാനത്താവള അധികൃതരുടെയും കർമ്മോത്സുകരായ ഒരു പറ്റം നല്ല മനുഷ്യസ്നേഹികളുടെ നല്ല ഇടപെടലിലൂടെ ഈ സൗകര്യം ഒരുക്കിയെടുക്കാൻ സാധിച്ചത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ക്ഷണികമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സത്കർമ്മങ്ങളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ, എവിടെയാണോ നിസ്കരിക്കുന്നത്, ആരെയോർത്താണോ നിസ്കരിക്കുന്നത്, അവരുടെ അടുത്തെത്താനുള്ള ഉത്കടമായ ആഗ്രഹത്തെ സഫലമാക്കാനാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് തീർത്ഥാടകർ പുറപ്പെടുന്നത്. ആ തീർത്ഥാടകർക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാവട്ടെ അവരുടെ യാത്ര. അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഹജ്ജ് കമ്മിറ്റിക്കും അതുപോലെ തീർത്ഥാടകർക്കും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.
4: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് മാസ്റ്റർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
6: കണ്ണൂരിലെ ഈ എംബാർക്കേഷൻ പോയിന്റിലെ ഉദ്ഘാടന സംഗമമാണ് ഇവിടെ നടന്നത്.
4: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി.
6: ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒരു പന്തലല്ല ഇട്ടിരുന്നത്. ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഹാജിമാർക്ക് താമസിക്കാനും മറ്റും എല്ലാ സൗകര്യവും ഇവിടെ, പിന്നെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തായിരുന്നു എയർപോർട്ട് അതോറിറ്റി നമുക്ക് ചെയ്തു തന്നിരുന്നത്. ഈ പ്രാവശ്യം അത് അവർ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനൊരു പന്തലിടേണ്ടി വന്നു. എന്നാലും ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭംഗിയുള്ളൊരു പന്തൽ സ്ഥല പരിമിതി ഉണ്ടെങ്കിലും ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ പരിമിതമായ ചില കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാലും ഇത് ഇങ്ങനെയുള്ളൊരു പറമ്പിൽ ഇങ്ങനെയുള്ളൊരു പന്തൽ, അതുപോലെ തന്നെ ഇതിനുള്ള ഇതിൻ്റെ അടിയിലൊക്കെ നല്ല പലക വിരിച്ച് ഉഷാറാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരിയല്ല ഈ പ്രാവശ്യം 4500 ചില്ലാനം ഹാജിമാർ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ ഏകദേശം 350 ആളുകൾ പോകുന്ന ഫ്ലൈറ്റാണ് ഓരോ ദിവസവും ഉള്ളത്. ഇപ്പം 3 എംബാർക്കേഷൻ പോയിന്റും ഇപ്പം കൊച്ചിയിൽ 29-ാം തീയതി പിന്നെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവിടെ 13 ഫ്ലൈറ്റുകൾ പോയി കഴിഞ്ഞു. ഇനി അവിടെ 8-ാം തീയതിയോടുകൂടി അവിടുത്തെ പിന്നെ സാധാരണ രീതിയിലുള്ള ഹാജിമാരുടെ പോക്ക് തീരും. പിന്നെ ഷോർട്ട് ഹജ്ജ് അത് 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ്. പിന്നെ കോഴിക്കോട് ഈ പ്രാവശ്യം കുറവാണ്, കാരണം 1000-ത്തോളം ഹാജിമാരെ അവിടെ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഹജ്ജ് കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഹാജിമാരുടെ സൗകര്യവും അവരെ സന്തോഷവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ക്യാമ്പുകൾ, അവിടെ നല്ല ഭക്ഷണം വിതരണം ചെയ്യണം, അതുപോലെ തന്നെ നല്ല വളണ്ടിയേഴ്സ്. ഇവിടെ തന്നെ 250 വളണ്ടിയേഴ്സ് ഉണ്ട് നിങ്ങളെ ഈ ഹാജിമാരെ സേവിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാം സദാസമയവും യാതൊരു പ്രതിഫലവും കൂടാതെ അവരുടെ സേവനത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഹാജിമാരോട്, നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളൊന്നും ഇപ്പോൾ ഒരു പ്രതിഫല ഒന്നും കിട്ടിയിട്ടൊന്നല്ല, ഇപ്പോൾ ദൂരത്തുനിന്നൊക്കെ വരുന്ന നമ്മുടെ ചെയർമാൻ അടക്കമുള്ള കയ്യിനൊക്കെ ചെറിയ പ്രയാസം ഉണ്ടായിട്ട് പോലും ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരൊക്കെ രാവും പകലും ഈ ക്യാമ്പ് ഒരുക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും നിരീക്ഷിക്കാനും അത് ഹാജിമാർക്ക് ചെയ്തു കൊടുക്കാനും യഥാസമയവും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഹാജിമാരും ഹജ്ജുമ്മമാരും ദുആ ചെയ്യണം. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും അതുപോലെ തന്നെ സഫലമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ ആരോഗ്യവും മനസമാധാനവും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ പോകുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ സാങ്കേതികമായ ക്ലാസ്സുകൾ ഇപ്പം 3 കഴിഞ്ഞു. ഹാജിമാർക്ക് കൃത്യമായിട്ട് 3 ക്ലാസ്സുകൾ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരു അന്താരാഷ്ട്ര യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഇന്ന് ഇവിടെ പിന്നെ ദുആയോടൊപ്പം തന്നെ പിന്നെ ഹജ്ജ് സെൽ ഓഫീസർ നജീബ് സാർ ഹാജിമാരെ വിളിച്ച് ഫൈനലായിട്ടുള്ള ഒരു പിന്നെ ബ്രീഫിംഗ് നടത്തും. ആ സമയത്ത് ഹാജിമാരോട് യാത്രയിൽ പാലിക്കേണ്ട സെക്യൂരിറ്റി നിർദ്ദേശങ്ങളും യാത്രയിൽ പാലിക്കേണ്ട ക്രമങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും.
4: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
7: ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന ഹാജിമാരാണ് നമ്മളിവിടെ സംബന്ധിച്ചുള്ളത്.
4: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശംസ അറിയിച്ചുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം അസ്കർ കോറാഡ്.
7: സംസ്ഥാന ഗവൺമെൻറ്റും നമ്മളെ ഹജ്ജ് കമ്മിറ്റിയും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് നമ്മുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം നിർവഹിക്കുകയുണ്ടായി. കോഴിക്കോട്ടിൽ നിന്ന് യാത്രയാകുന്ന ഹാജിമാരുടെ ഉദ്ഘാടനം ഈ വരുന്ന 14-ാം തീയതിയാണ് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആദ്യം മുതൽ എ മുതൽ സെഡ് വരെ ചെയ്യുന്ന ഒരുപാട് വളണ്ടിയർമാരുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് 3 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളുടെ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ യാത്ര അയക്കുന്നത് വരെ ഒരുപാട് വളണ്ടിയർമാർ നമ്മൾ സന്നദ്ധ സേവകർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അവർക്കൊക്കെ നിങ്ങൾ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യുന്നതോടൊപ്പം അവരൊക്കെ ഞങ്ങളെല്ലാവരെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം അസ്കർ കോറാട് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ആർദ്ര ഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശ

ണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ കഥ മഞ്ഞപ്പാവാട അവതരിപ്പിക്കുന്നു വേദാ മനോജ്. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ. തുടർന്ന് സുഷമ പാണലാട് എഴുതിയ കവിത ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം. ആലാപനം നന്ദാത്മജൻ കൊതേരി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം. രാത്രി 10:00 സ്മൃതിഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ശ്രീ P ദാമോദരൻ മലയ്ക്കുതാഴെ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ P കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിത കേൾക്കാം. ആലാപനം നന്ദന. തുടർന്ന് ചരിത്രപദം വചനാമൃതം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8:00 സിനി സ്റ്റുഡിയോ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: व्यापक द्विपक्षीय समझौते और समझौता ज्ञापन किए हैं तथा निष्पक्ष और नैतिक आवाजाही के लिए कई और अन्य समझौतों पर विचार किया जा रहा है। भारत का लक्ष्य अवैध पलायन, तस्करी और सामाजिक सुरक्षा में मौजूद कमियों जैसी चुनौतियों से निपटते हुए समावेशी मानवीय और भविष्य के लिए तैयार ढांचे का निर्माण करना है।
1: प्रशासनेन उक्तं यत् सम्पूर्णे देशे गृहे एलपीजी इत्यस्य आपूर्तिः सुकरः अस्ति। कस्मिन्नपि वितरण संस्थायां शुष्कतायाः सूचना नास्ति। नवदिल्ल्याम् अन्तर मन्त्रालयीयं वार्तालापं सम्बोधयन्ती पेट्रोलियम प्राकृतिक गैस मन्त्रालयस्य सचिवः सुजाता शर्मा इत्येषा उक्तवती यत् प्रशासनस्य प्रयासः अस्ति यत् देशीय ग्राहकेभ्यः गैस इत्यस्य अभावः न भवेत् तथा च पश्चिम एशियायाः विकसित स्थितौ मूल्यानि स्थिराणि एव भवेयुः।
2: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की। इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है।
1: आकाशवाण्या स्वीय 90वें वार्षिकोत्सवस्यावसरे अद्य राष्ट्रिय राजधान्यां मैराथन इत्यस्य आयोजनं कृतम्। प्रायः 3.5 किलोमीटर मितं मैराथन इत्येतत् आकाशवाणी भवनात् आरभ्य कृषिभवने, रेलभवने, आरबीआई भवने च भूत्वा पुनः आकाशवाण्याम् एव समाप्तम्। आकाशवाण्याः दूरदर्शनस्य प्रसारभारत्याः च कर्मचारिणः स्वीय परिवारस्य सदस्यैः च सह अस्यां मैराथन धावन प्रतियोगितायां भागं गृहीतवन्तः। सर्वे प्रतिभागिनः धावन समापन पदकं प्राप्तवन्तः। पुरुष महिला विभागयोः शीर्षत्रयेभ्यः धावकेभ्यः पारितोषकानि प्रदत्तानि। अस्माकं संवाददात्रानुसारं प्रसारभारत्याः सीईओ गौरव द्विवेदी, आकाशवाण्याः महानिर्देशकः राजीव कुमार जैनः च स्पर्धायै हरितध्वजं प्रदर्शितवन्तौ। भारतस्य सिमरनजीत कौर इत्येषा अद्य सांघाई नगरे आयोजितस्य आर्चरी वर्ल्ड कप स्टेज 2 इत्यस्मिन् महिलानां रिकर्व व्यक्तिगत स्पर्धायाः उपान्त्यचक्रीय द्वन्द्वे प्रविष्टवती इति वार्ताः।
3: ആകാശവാണി ഇനി അല്പസമയത്തിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടിവികെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ എഐസിസി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ കെപിസിസി പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നിലവിൽ എംപിയായ കെ സി വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
4: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയ്ക്ക്

0: സിപിഐയും സിപിഐഎമ്മും പിന്തുണ അറിയിച്ചു. ബി സി കെയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ ടി വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിപിഐക്കും സിപിഎമ്മിനും ബി സി കെയ്ക്കും 2 എംഎൽഎമാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ഇസിഐ നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ടു വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് ടിഎംആർ നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം എൽപിജി സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ യുഎഇയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടിപ്പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തീരുമാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12th സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 PM പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 crore രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 points താഴ്ന്ന് 77,328, നിഫ്റ്റി 151 points നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 PM കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 8 കൂർമാവതാരം, മെയ് 9 നാളെ വരാഹാവതാരം, മെയ് 10 നരസിംഹാവതാരം, മെയ് 11 വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.

0: ഏവർക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവച്ചത് ഹൈമവതി ചേച്ചിയായിരുന്നു. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അപ്പൊ കൃഷിരീതിയെ കുറിച്ച് കൂടുതലും പറഞ്ഞു തരുമോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്.
2: മെസ്സേജും വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഫോൺ നമ്പർ
1: പറഞ്ഞു കൊടുക്കാറുണ്ട്.
2: ഇനി എന്ത് വിഷമമുണ്ടെങ്കിലും ആര് ചോദിച്ചാൽ ആ സമയത്ത് ഞാനത്
1: ഉത്തരം പറഞ്ഞു കൊടുക്കും.
2: അതെന്തുകൊണ്ടാ വെച്ചാല് നമ്മളെ വിഷമിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ നമ്മളെ എനിക്ക് അതായി എന്റെ അനുഭവം. അപ്പൊ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കൃത്യമായൊരു ഉത്തരം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ചെയ്യുന്നതിന്റെ ഒരു ഗുണം ഉണ്ടാകും. നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടു ദിവസത്തെ കാളും ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് എത്രയോ അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് കൃത്യമായിട്ട് അവർക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആരെയും
1: ഇപ്പൊ റബ്ബർ ടാപ്പിംഗ് വരെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിംഗ്,
2: രാവിലെ 5 മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിംഗ്.
1: ഇപ്പൊ
2: റബ്ബർ ഉണ്ട് ഇപ്പം, പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ഈ മുട്ടി
1: ആരോഗ്യപരമായ
2: ഈ മുട്ട ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഞാൻ ചെയ്തിനി വടിയും കുത്തി പോയിട്ട്.
1: അപ്പൊ ആരുടെ സഹായം ഉണ്ടായിട്ടില്ല ആ സമയത്ത്? ഒറ്റക്കൻ.
2: പക്ഷെ അന്നേരം എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പാലെടുത്തുകൊണ്ട് തരും. ടാപ്പിംഗ് ചെയ്താല് കുറച്ചൊക്കെ എണീറ്റ് ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് വീട്ടിലെ വളപ്പിലെല്ലാം തന്നെ ഇങ്ങനെ വടിയും കുത്തി പോയിട്ട് വടി കുത്തും. വടി കുത്താൻ ഞാൻ വീട്ടിണ്ടെങ്കിൽ പിന്നെ മുട്ടിൻ്റെ ഇതല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞേരെ. മറ്റേ അതിലിടക്ക് ഇങ്ങനെ വീണേരാന്ന് ആയിനി, ടാപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനെ മൂത്തും പാടെ ശരിക്കുള്ളല്ലേ പോകും, ഇങ്ങനെ ഇറങ്ങുന്ന ഇറങ്ങല് ചെരിഞ്ഞു പോകുന്നു. ഇത് ഇവിടെ വെച്ച് വെച്ചു അതിനോടെയാന്ന് തുടങ്ങി. പക്ഷെ അത് ഇങ്ങനെ ആ മുട്ട് തേമാനം ഉണ്ടാകുന്ന സമയത്ത് വീടടുത്ത് തന്നെ ആ പോലും തുടക്കം വരിക. അങ്ങനെയുണ്ട് ഇവിടെ ഈ വേദന തന്നെ നമ്മൾ തനിയെ അങ്ങനെ വരില്ല. ഇങ്ങനെ വീണിട്ടാകുമ്പോൾ നമുക്ക് തുടങ്ങാം. പക്ഷെ സാധാരണ വീണേരഞ്ഞാൻ വിചാരിച്ചു നമുക്ക് എന്നാന്ന് ഇനി വിനാളെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതങ്ങ് മാറൂലേ എന്ന് വിചാരിച്ചു പോയിട്ട് നോക്കുമ്പോൾ ഇത് ശീതം ചെയ്തിട്ട് മാറുന്നില്ല. അങ്ങനെയാണ് ഇരിപ്പോൾ അധികം. പിന്നെ അതും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഞാനൊന്നും ഒരു ഒരു പണി വരും. എനിക്കൊരു കാര്യം കണ്ടു അതെന്തായാലും എനിക്കത് മുറുക്ക പിടിക്കണം,
1: ചെയ്തിരിക്കണം,
2: എനക്ക് ചെയ്തിരിക്കണം. പിന്നെ ഒരു സാധനം കണ്ടാൽ അത് എനക്കത് എൻ്റെ അടുത്ത് എനക്കത് വളർത്തണം തോന്നിയാൽ അത് ഞാൻ വളർത്തിയിരിക്കും. പിന്നെ
1: പൂവൊക്കെ
2: പൂവാക്കണം, പൂവാക്കണം വെച്ചാൽ പൂവാക്കാൻ ഇപ്പം സൗകര്യമില്ല. ഈ മുറ്റത്ത് പച്ചക്കറി മറ്റിഷ്ടംപോലെ പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കളിയായതിന്.
1: എന്താ വെച്ചാൽ
2: പച്ചക്കറി ആക്കാൻ സ്ഥലം ഇല്ലാതുകൊണ്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇക്കെല്ലാം ആ റബ്ബർ മുറിച്ചിട്ടെങ്കിൽ ഇഷ്ടംപോലെ പറമ്പത്ത് ബാക്കിയിട്ടാവും സ്ഥലം. അപ്പൊ അന്ന് എനിക്കൊരു ചെറിയൊരു സ്ഥലം വീട്ടിന്റെ ആടാ ഒരു പൂന്തോട്ടാക്കാനുള്ള
1: സൗകര്യം
2: അതെനിക്കാക്കണം. അതും ഞാൻ ചെയ്യും. ഞാൻ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. എനിക്ക് കയ്യും കയ്യില് ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് എടുത്തിട്ട് പോകാൻ കയ്യില്ല. ചാക്കിട്ടിട്ട് ചാക്കിൻ്റെ അകത്തിട്ട് വലിച്ചിട്ട് കൊണ്ട് പോവാം. വെള്ളം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെ ചര ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എടുത്തെടുത്ത് വെക്കും. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് കൊടുക്കുക.
1: ചാണകാലമാണ് അവിടെ വെള്ളത്തിനുള്ള അസൗകര്യം ഉണ്ടോ?
2: വെള്ളം ഇഷ്ടംപോലെ രണ്ട് ഒരു കുഴൽക്കിണറുണ്ട്. സാധാരണ നമ്മൾ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പശുക്കളിലുണ്ട്, രണ്ട് ആല പശുക്കളുണ്ട്. ആലയിലെല്ലാം വെള്ളമെല്ലാം അടിക്കലും ആക്കലെല്ലാം ചെയ്യേണ്ടതുണ്ട്, കളഞ്ഞിട്ടില്ല. കരണ്ട് വലിയ രണ്ടാലുണ്ടായിരുന്നു, വലിയ ആല.
1: അതിലെ
2: 5-6 പശുക്കളും 4 പശുക്കളും അതിന്റെ കടച്ചി കുട്ടികളും വലിയ 10-15 ലിറ്റർ പാലെടുക്കുന്ന പശുക്കൾ.
1: ഇപ്പൊ ഈ 70-ആം വയസ്സിലും ആരോഗ്യം പോലും നോക്കാതെ കൃഷിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 5-6 പശുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ എല്ലാം എന്താ പറയണ്ടത്, വ്യായാമം കുറവാണ്. നമ്മുടെ ഇരുന്ന പ്രവൃത്തികൾ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇരുന്ന് പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, വ്യായാമം വളരെ കുറവാണ്. ഈ വയസ്സിലും ഇപ്പോഴും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
2: അത് തന്നെ എല്ലാരും പറയുന്നത്. എന്നോട് ഞാൻ ഈ പണി എടുക്കുന്ന കാണുമ്പോ ഇപ്പൊ ഞാൻ കൈക്കോട്ടെ തോക്കുന്നുണ്ട് ശരിക്കും. പക്ഷെ ഈ മുട്ടിന്റെ ഈ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനിപ്പേടെ വെടിക്ക് പറക്കുമായിരുന്നു. ആ ഒറ്റ ഈ മുട്ടിന്റെ രസം പോയി നടുവിന് ബ്ലോക്കായി പോയി എന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ് ഇതിന് ശരിയാവുന്നില്ല. പക്ഷെ അതിനെ പറ്റിയൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ നടുകടച്ചാൽ കുറച്ച് നമ്മൾ പണിയെടുത്തവരുണ്ട്, പക്ഷെ അത് ഞാൻ അത്ര കൈക്കട്ടില്ല. ഇനി ഇടയ്ക്ക് ഇങ്ങനെ എക്സസൈസ് ഇങ്ങനെ ചെയ്യും എന്തെങ്കിലും വേദന വരുമ്പോ.
1: അമ്മ ആ കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയാണല്ലോ കൂടെ ഉള്ളത്.
2: അമ്മ അന്നേരം ഇങ്ങനെ മോന്റെ ഭാര്യന്റെ ആലോ അമ്മ അപ്പുറത്ത് വേറൊരു വീട്ടിലാണ്, ആടെ നിൽക്കില്ല. ആടെ ഇടക്കൊക്കെ ഇങ്ങും വരും അങ്ങും വരും അങ്ങും ഇങ്ങനെയായിട്ട് അമ്മ നിൽക്കില്ല. അമ്മക്ക് സ്ഥിരമായിട്ട് നിർത്തോളം ഇവിടെ പണ്ടേ ഇല്ല. നമുക്ക് പെൻഷൻ ഉണ്ട്. അപ്പൊ പെൻഷൻ കൂടെ അമ്മ അടിച്ചു പൊളിച്ചിട്ട് എടിങ്ങ അമ്പലത്തിലോ ആടി ഇതെല്ലാം പോയിട്ടുണ്ടാകും. എപ്പൊ നോക്കുമ്പോൾ സർക്കിൾ തരും. അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങനെ
1: അമ്മേനെയൊന്നും കാത്തു നിൽക്കാറില്ല കൃഷിയുടെ കാര്യത്തില്.
2: ആരും ഒരാളെയും കാത്തു നിൽക്കില്ല. അമ്മേനെ ഞാനിപ്പം ഈ വിൽപ്പനൊക്കെ തുടങ്ങിയിട്ട് 30-35 കൊല്ലായി. എന്ന് വെച്ചാല് ഞാൻ ഇങ്ങ് വന്നിട്ട് ഒരു കൊല്ലം, അത് അമ്മേനെ അതിന്റെ കാരണം. എന്ന് വെച്ചാല് അവർ പച്ചക്കറി നടാൻ വേണ്ടി ഇങ്ങ് നമ്മള് ഞാൻ നിൽക്കുന്നതിന്റെ അടുത്താണ് വയല്, ആ വയല് നടാൻ വേണ്ടിയിട്ട് അവർക്ക് നാടൻ കുരു വന്ന് കുടിപ്പിച്ചിട്ട് കയ്പൊക്കെ നടാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ചുകൊണ്ട് അമ്മ എന്ത് കൊടുത്തു വെച്ചാൽ ഒരു കണ്ടത്തില് വലിയ കണ്ടാന്ന്, ആ കണ്ടത്തില് തേച്ച് മറ്റത്തേ നടല്ലേ നമ്മള് കുറച്ചല്ലേ നടണ്ടു, പകുതി കണ്ടം തേച്ചും കയ്പ നടാൻ മാത്രമേ വിത്ത് തേച്ചു അത് അമ്മ അവർ നട്ടിട്ട് പോയി. നട്ടിട്ട് പോയപ്പോ അവരിങ്ങോട്ട് വന്നില്ല. പിന്നെ ഞാനതിൽ പണിയെടുത്ത് നട്ടു, ബാക്കിയുള്ള കാലം ഞാൻ തേച്ച് നട്ട്, അവർ കണ്ടേ ആദ്യം നട്ടിട്ടില്ലോ, അത് നോക്കുമ്പോ 10-15 കിലോ എല്ലാം കൊടുക്കാനുണ്ട് കയ്പൊക്കെ നട്ടു നോക്കുമ്പോഴേക്ക് വയ്യ. അങ്ങനെ അന്നേരം മുക്കിക്കോരണം കരണ്ട്. പിന്നെ ഞാൻ ആടെ തന്നെ കരണ്ടറും ആക്കി, പിന്നെ വെള്ളവും ആക്കി കരണ്ടും ആക്കി. പിന്നെ ആടെ കൃഷി ആടെ 15 സെന്റ് കണ്ടാന്ന് മുള്ളായിട്ട് അതിൽ അടിച്ച് മോട്ടർ വെച്ച് കറണ്ട് അല്ലാതെരം എണ്ണ മോട്ടർ വന്നിട്ട് എണ്ണ മോട്ടർ കൊണ്ട് അടിച്ചു. പിന്നെ കറണ്ട് കിട്ടിയപ്പോൾ മറ്റേ മോട്ടറും ആക്കി. അങ്ങനെയാണ് ആ പച്ചക്കറി ആടെ നോക്കി. പിന്നെ അതിന് കുറച്ച് താഴെ 26.5 സെന്റ് കണ്ടുകൊണ്ട് അത് വന്നേരം അതിനും ഇങ്ങനെ തന്നെ വേണം, ആടെ തെങ്ങലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഫ്രീ ആയിട്ട് തരാം. കറണ്ട് ഫ്രീ ആണ്, മോട്ടർ വിളിച്ചു കൊണ്ടുവന്ന് മോട്ടർ വെച്ച് ഇപ്പം വെള്ളമടിക്കും. ഇപ്പം കപ്പ് നട്ടാൽ ലൈൻ അടിച്ചിന്, ഇപ്പം ഇപ്പം നമുക്ക് വിചാരിച്ച പോലെ പോകുന്നല്ലോ. മൂന്നാല് സപ്പറേ ഞാൻ എങ്ങനെയോ പോയിട്ട് ഒരു ദിവസം അടിച്ചിന്, മൂന്ന് കണ്ടോ അടിക്കണം, നിറച്ചു അടിക്കേണ്ട പണിയില്ലേ. എന്നിട്ട് ഇനിയിപ്പം പോയില്ല, മഴ പെയ്യൊന്നും കാത്തു നിന്നിട്ട് കുറേ കാത്തു. ഇനിയിപ്പം നാളെയും കാറ്റ് പോകും. അത് തന്നെ മോളെ ഭർത്താവിന് കൊടുത്തിയാന്ന്, മോക്ക് കൊടുത്തിയാ ഈ മരിച്ചുപോയ മോക്ക് ഒളിവ് ഇല്ലല്ലോ. അതുകൊണ്ട് ഓനാവുന്നില്ല, ഞാൻ നട്ടു ഓൻ നട്ടി ഞാൻ പറഞ്ഞു നീ അത് വെള്ളം കോരാൻ പറഞ്ഞാൽ എനിക്ക് വരാനാവില്ല എന്ന് നട്ടി വയ്യ വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ 2 ദിവസം ഞാൻ പോയി കുറേശ്ശെ അടിച്ചു കൊടുത്തിനി. അപ്പോഴേക്ക് ഓനും ഇങ്ങോട്ട് വരാം, ഓനും മടി. ആ അതവിടെ ആയി, അതാ പറഞ്ഞ എനിക്ക് കഴിയുന്നില്ലല്ല. അമ്മേനെ ഇങ്ങോട്ടും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് വിഷമല്ലേ.
1: നമ്മുടെ ഹരിത സമൃദ്ധിയുടെ നേരം ഏകദേശമായിട്ടുണ്ട്. ഹൈമാവതി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി അവസാനമായി ചോദിക്കുകയാണ്, കൃഷിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടോ?
2: ഇല്ല, ആ വിട്ടു നിൽക്കുന്നതും പശുവിനെ തന്നെ ഇപ്പം വിട്ടിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. പശുക്കളുള്ള സമയത്ത് ആ പശുവിന് ഇല്ലാണ്ടായതിനു ശേഷം എനിക്ക് ഭയങ്കര സങ്കടമാണ് കുറച്ച് നാളത്തേക്ക്. എന്നാൽ ഈ കൃഷിയും കൂടി വിട്ടു നിന്നാൽ പിന്നെ എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് കൃഷി ഞാൻ എപ്പം എനിക്ക് ഒരു ഒരു ഒരു തലക്ക് ജീവിലെടുത്തോളം കാലം കൃഷി ഞാൻ ചെയ്യും. മരിക്കുന്നവരെ എനിക്ക് ചെയ്യണം എന്നുള്ളത്, കൃഷിയിൽ നിന്ന് മരിക്കണം എന്ന് എൻ്റെ ആഗ്രഹമുള്ളത്. അത് ഞാൻ എപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. കൃഷിയിൽ പോയിട്ട് ഒരു പച്ചക്കറിൻ്റെ പച്ചക്കറിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഒരു പുല്ലങ്ങും പറിച്ച് വരുമ്പോൾ ഞാൻ അടങ്ങുന്നു വരച്ചാൽ സന്തോഷമായി. മറ്റു കൃഷി ദൈവം എന്നെ വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്.
1: അപ്പൊ സന്തോഷം, ഇത്രയും സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
2: അവരോട് പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കൃഷി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ എൻ്റെ കൃഷി രീതി കണ്ടാൽ നിങ്ങൾക്ക് വലിയൊരു കഷ്ടപ്പാടുള്ളതെന്നല്ല, നമ്മൾ പറമ്പത്തുള്ള എല്ലാ അഴുക്കുകളും എല്ലാം തന്നെ പോവും. അതിനെ കൊണ്ടെല്ലാം കൂടിയാണ് ഞാൻ കൃഷി ചെയ്യുന്ന. എല്ലാവരും ചെയ്യുമ്പോഴത്തെ കൃഷി രീതിയല്ല അത്. നിങ്ങൾ നോക്കിയിട്ട് കൃഷി ചെയ്തിട്ട് പിന്നെ എന്നെ എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും സബ്സ്ക്രൈബിനുമായിട്ട് ഞാൻ കാത്തിരിക്കുകയെന്ന്. അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരുക.
1: താങ്ക് യു.
0: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായാണ് പദ്ധതികൾ. KAU RAISE എന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU PACE എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് പ്രധാനമായും നടപ്പാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. അഗ്രി ബിസിനസിലും വ്യവസായത്തിലും പുത്തനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര കൃഷി കാർഷിക വികസന മന്ത്രാലയത്തിന്റേതാണ് ഈ പദ്ധതി. നവസംരംഭകരുടെ ആശയങ്ങൾ മെച്ചപ്പെടുത്താനും സംരംഭത്തിനാവശ്യമായ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകാനുമുള്ള കോംബോ പാക്കേജാണിത്. പ്രധാനമായും ഈ പദ്ധതിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആശയങ്ങളിൽ നിന്ന് മാതൃകകൾ സൃഷ്ടിക്കുന്ന ബിസിനസ് ഓറിയന്റേഷനും അത്തരം മാതൃകകളെ വിപുലീകരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ബിസിനസ് ഇൻക്യുബേഷനും വേറിട്ട ആശയങ്ങളുമായി എത്തുന്ന സംരംഭകർക്ക് അവയുടെ ചെറുമാതൃക സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഓറിയന്റേഷൻ പരിപാടിയാണ് ആദ്യത്തേത്. പൂർത്തിയാക്കിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഘട്ടംഘട്ടമായി ധനസഹായവും ലഭിക്കും. മികച്ച ബിസിനസ് മാതൃകകളുള്ള നവസംരംഭകർക്കായി നടത്തുന്ന ഇൻക്യുബേഷൻ പദ്ധതിയാണ് പേസ്, അതായത് റഫ്താർ പദ്ധതിയുടെ രണ്ടാം ഘട്ടം. സ്വന്തമായി ഉൽപ്പന്ന മാതൃക വികസിപ്പിച്ചവരെയാണ് ഇതിന് പരിഗണിക്കുക. അഗ്രിപ്രണർഷിപ്പ് ഉൽപ്പന്ന വികസനം, വിപണനവും നികുതി മാനദണ്ഡങ്ങളും സാമ്പത്തിക ഇടപാടുകളും മനുഷ്യവിഭവ വികസനവും നിയമപരിമിതികളും സംരംഭക രൂപീകരണം എന്നിങ്ങനെ 5 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഇൻക്യുബേഷൻ പൂർത്തിയാക്കി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ ആശയങ്ങൾ സംരംഭമാക്കുന്നതിന് ധനസഹായം ലഭിക്കും. വെറുമൊരു തൊഴിൽ പരിശീലനമല്ല യഥാർത്ഥത്തിൽ റഫ്താർ പദ്ധതി. നേരിടേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സംരംഭകരെ പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലനമാണ്. സംരംഭകർ പാലിക്കേണ്ട ചട്ടങ്ങൾ, നിയമങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പേറ്റന്റ് സാധ്യതകൾ, പാക്കേജിംഗ് സാങ്കേതിക വിദ്യകൾ, കയറ്റുമതി സാധ്യതകൾ എന്നിവയൊക്കെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കാർഷിക ഡ്രോൺ, റെഡി ടു ഈറ്റ് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, പുതിയ തരം പമ്പുകൾ, ഫിറമോൺ ട്രാപ്പുകൾ, മുരിങ്ങയിലപ്പൊടി എന്നിങ്ങനെ അടുത്ത കാലത്ത് പ്രചാരത്തിലായ പലതും ഇത്തരം ഇൻക്യുബേറ്ററുകളിൽ വികസിപ്പിച്ചെടുത്തവയാണ്. തൊഴിലവസരവും വരുമാനവും സൃഷ്ടിക്കുന്നതിനപ്പുറം

0: കൃഷി ആധുനികവൽക്കരിക്കാനും പുതുതലമുറയെ ആകർഷിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കും. റഫ്താർ പദ്ധതിക്ക് രണ്ടു ഘട്ടങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തേത് KAU RAIAC പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിന് 5 ലക്ഷം വരെയാണ് ഗ്രാന്റ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 4 ലക്ഷം വരെയും. വിള സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവയുൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് മുൻഗണനയുണ്ടാകും. രണ്ടാമത്തെ ഘട്ടം KAU PACE പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ സഹായധനം ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതികവും ബിസിനസ് വികസനത്തിനുമുള്ള സമഗ്ര പിന്തുണ, ആധുനിക ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ, സംരംഭകത്വ പരിശീലന പരിപാടികൾ എന്നിവ നൽകും. ഇത്തവണത്തെ അപേക്ഷ ഈ മാസം 16-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് RABI.KAU.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9778436265, 04872438332, ഇമെയിൽ RABI@KAU.IN.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല നാളെ വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യ അതിഥിയാകുന്നു. ഏവർക്കും സ്നേഹ സ്വാഗതം.
2: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടി വി കെയ്ക്ക് സി പി ഐ, സി പി ഐ എം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെ എസ് ആർ ടി സിയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐ എസ് എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ

0: ഗവർണർ വിശ്വനാഥ് ആറിലെ കരക്കാണം. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ECI നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5-ാമത് സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
3: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर LPG प्रोडक्शन को इंक्रीज करना, PNG कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
0: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ യു എസ് സുപ്രീംകോടതി അസാധുവാക്കിയതിനെ

തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ നമുക്ക് കേൾക്കാം ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ.

ശ്രേഷ്ഠനായി തിളങ്ങുന്ന നക്ഷത്രരാജനായി വാഴാൻ കൊതിക്കുന്നു സജ്ജനങ്ങൾ, വാഴാൻ കൊതിക്കുന്നു.

രാപ്പകൽ തീക്കാറ്റു വീശിടുന്നു, കരിച്ചു കലയരുതേയൊരു നാളിലും ഭാവിയും

0: ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച സൂര്യൻ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. ഡോക്ടർ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട, അവതരിപ്പിക്കുന്നത് വേദ മനോജ്.
1: മോളെ വന്ന് ഊണ് കഴിക്ക്. അമ്മ കെഞ്ചി പറഞ്ഞു, എനിക്ക് മഞ്ഞ പാവാട വേണം. അവൾ വാശി പിടിച്ചു, വാങ്ങിത്തരാം, ഇപ്പൊ ഊണ് കഴിക്ക്. അമ്മ അവളെ സമാധാനിപ്പിച്ചു, എൻ്റെ പൊന്നു മോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം. അച്ഛനും പറഞ്ഞു നോക്കി, എനിക്ക് പാവാട നാളെ തന്നെ വേണം. തരുവോ? അവൾ കരച്ചിലിൻ്റെ ശക്തി കുറച്ചു. അച്ഛൻ അമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. വാങ്ങിത്തരാം മോളെ, അച്ഛനടുത്ത് കാശുണ്ടാവട്ടെ. അച്ഛൻ്റെ ശബ്ദം അല്പം ഇടറി. അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണും നനഞ്ഞു. നാളെ മോളുടെ പിറന്നാളല്ലേ, വന്ന് ഊണ് കഴിക്ക്. പിറന്നാൾ തലേന്ന് വയറു വിശന്നു കിടക്കരുത്, അമ്മ വീണ്ടും പറഞ്ഞു. പിറന്നാളിന് എനിക്ക് മഞ്ഞ പാവാടയിടണം. പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട. അവൾ മുഖം വീർപ്പിച്ചു. അമ്മ അച്ഛനെ നോക്കി. ആ നോട്ടം നേരിടാനാവാതെ അച്ഛൻ മുഖം തിരിച്ചു. അവളത് കണ്ടു. മോള് വാ, നാളെ തന്നെ മോൾക്ക് പാവാട തരാം. മഞ്ഞ പാവാട ഇട്ടുകൊണ്ട് തന്നെ മോൾക്ക് പിറന്നാളുകാരിയാവാം. തീരുമാനമെടുത്തതുപോലെ അമ്മ പറഞ്ഞു. സത്യമായിട്ടും തരുവോ? അവൾ തലയുയർത്തി നോക്കി. അമ്മയുടെ മൂളലിൽ സംശയത്തിൻ്റെ തെല്ലുപോലും ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖം തെളിഞ്ഞു. മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി. അവിടെ അമ്മ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ആ കാഴ്ച അവരെ ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇന്നെന്തോ അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റമുണ്ടായില്ല. കയറുകട്ടിലിൽ കുറേ നേരം കിടന്നിട്ടും അവൾക്കുറക്കം വന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞ പാവാട മാത്രം. ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു. അവൾ സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടി. മഞ്ഞ പാവാടയും ഇട്ട് ഗമയിൽ വിരസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ച് കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. മഞ്ഞ പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിനാലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്നും മൺകുടുക്കെടുത്തു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസകൾ ഇട്ടു വെച്ചിരുന്ന മൺകുടുക്ക. എന്തിനാണമ്മേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അതോ മോൾക്കൊരനിയനുണ്ടാവുമ്പോൾ അരിഞ്ഞാണം വാങ്ങാനാ. അമ്മയുടെ മറുപടി ഇതാവും. അമ്മ എന്തിനാ ഇപ്പോൾ കുടുക്കെ എടുത്തത്? നീ എന്ത് ചെയ്യാൻ പോവാ? അച്ഛനൊന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കണ്ട. മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും. അമ്മ കുടുക്ക നിലത്തുടക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു.
0: ഡോക്ടർ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് വേദ മനോജ്. സർഗജാലകത്തിൽ ഇനി സുഷമ പാണലാട് എഴുതിയ ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം എന്ന കവിത, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

സുഷമ പാണലാട് എഴുതിയ ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി ഷാജി കരിയിൽ എഴുതിയ ഗാനം. സംഗീതം നൽകിയത് ജോബി ജേക്കബ്. പാടിയത് ശ്രുതി ശിവദാസ്, ജോബി ജേക്കബ്.

ഷാജി കരീൽ എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈണം പകർന്നത് ജോബി ജേക്കബ്, ആലാപനം ശ്രുതി ശിവദാസ്, ജോബി ജേക്കബ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് 1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അപ്പുണ്ണി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ആരാണ് ഈ നാടൻ പാട്ട് ഇങ്ങനെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ആനന്ദ മാഷ് ആണല്ലേ നാടൻ പാട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് അവസാന മാഷായിട്ട് പൊളിക്കാം. ഓക്കെ, അപ്പോ നല്ലൊരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് വരട്ടെ. കൊറേ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. ഫോറസ്റ്റ് ഓഫീസറായിട്ട് ആറളത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവാൻ തരുണ്ടാ?
2: പരിശീലനം
1: കിട്ടിയ ആറളത്ത് പോവും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേക്കാം തകില്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്.
3: ഏ തൈപ്പി തന്നേ കൊടി പറന്നേ, ഏ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏ തൈപ്പി തന്നേ കൊടി പറന്നേ, എമ്മാരിയപ്പ ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: 6A ക്ലാസ്സിലെ ആരാധ്യ. അപ്പോൾ ആരാധ്യനെ കുറിച്ച് പറയാൻ, എന്താ പറയുക, നമ്മൾ ആരാധ്യൻ്റെ ഒരു ഏച്ചി 2 വർഷം മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും അവളെ മുഖവും ഇവിടെ മുഖേശ് ഒരുപോലെ തന്നെ
1: ആ
0: പേരെപ്പോഴും അവളെ വരെ വിളിക്കാറ്. ഇപ്പോഴാണ് ഏകദേശം ആരാധ്യ ആരാധ്യ എന്നായി വന്നത്.
1: ആരാധ്യയുടെ ഏച്ചിന്റെ പേരെന്താ? ആരാധ്യനെ വിളിക്കാൻ തുടങ്ങിയാലും ഏച്ചിയുടെ പേര് ആനന്ദമാഷ് മറന്നു. എന്താ പേര്?
0: ശിവാനന്ദ. ഞാൻ എപ്പോഴും ശിവാനന്ദനെ ആ സമയത്ത് സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ മുഖം രണ്ടും ഒരുപോലെ തന്നെ. അപ്പൊ വിളിച്ചു വിളിച്ച് പിന്നീട് ഇവിടെ വന്നപ്പോ ആരാധ്യങ്ങളുടെ പേര് ഓർമ്മയില്ല, ശിവാനന്ദ തന്നെ വിളിക്കാറ്. പിന്നെ ഇപ്പത് വിളിച്ചു വിളിച്ചാലും കൂടെ ശിവാനന്ദന്റെ മുഖം ഓർമ്മയുണ്ട്, പേരങ്ങ് പോയി. ആരാധ്യയിലേക്കായി. വളരെ സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഏച്ചിനെ പോലെ തന്നെ സ്പോർട്സിൽ ആക്റ്റീവ് ആയി നിൽക്കുന്ന ഒരാളെ കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ പാട്ട് കലാമേളക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ.
1: പാട്ട് പാടിക്കൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. പാടിക്കാം.
2: പാട്ട് പാടാനറിയില്ല.
1: റെഡി, 1 2 3.
2: അങ്ങ് വാനക്കോണിലെ നിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തിലെ നേർത്തരത്തിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് തേവത്തിലെ ചെല്ലവുമായി തനെ ഒഴിച്ച് അരക്കൊളുത്തുള്ള രാജരത്തും വ്യത്തിരചന്തത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും കുഞ്ഞിളം ഭാവേ. അത് കേട്ട് മെല്ലെ മിഴിവൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ.
1: ആരാധ്യ നല്ല പേര്. ഈ പേരാരാ ഇട്ടെ?
2: അച്ഛൻ.
1: അച്ഛൻ. മാഷു പറഞ്ഞു സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഏതൈറ്റാണ് കൂടുതലായിട്ട്? സ്പോർട്സിൽ ഒരുപാട് ഐറ്റം ഉണ്ടാവും അല്ലേ? എന്തിലാണ്?
2: ഓട്ടം.
1: ഓട്ടം. ഓട്ടം ഒരാളും തോപ്പിക്കാൻ പറ്റൂല. ഇല്ല. ഏതിനാ? എത്ര മീറ്ററില്ല അധികം?
2: 200.
1: ക്ഷീണാവാറുണ്ട് അവസാനം ആകുമ്പോഴേക്ക്? ആവും. എന്നാലും വിട്ടുകൊടുക്കൂല. ഓക്കെ, എന്താവണമെന്ന് ആഗ്രഹം?
2: ടീച്ചർ.
1: ടീച്ചർ എന്നാ? അപ്പൊ അതുകൊണ്ട് ടീച്ചറായിട്ട് പോയി. ഓക്കെ, ശിവനന്ദ എവിടെ പഠിക്കുന്നത്?
2: ശിവപുരം.
1: ശിവപുരം. ഏതാ ക്ലാസ്? 10. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? മോളെ എക്സാം അല്ല, ശിവനന്ദയുടെ SLC എക്സാം. അറിയില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. രണ്ടുപേരും ഒത്തിട്ട് അച്ഛനും മക്കളെല്ലാം പണി കൊടുക്കാറുണ്ടാ? പറ്റിക്കാറുണ്ടാ? ഒന്നുമില്ല, നല്ല മക്കളാണ്. ഓക്കെ, അടിയാറുണ്ടാ? അടിയാവും. എന്തിനാ ചൊല്ലിട്ട് അടിയാക്ക?
2: എന്തെങ്കിലും
1: കണ്ടെത്തും. ഓക്കെ, എന്താവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞ ടീച്ചർ. ഓക്കെ, അങ്ങനെ ആവാനുള്ള ആഗ്രഹം വരാനുള്ള കാരണം എന്താ?
2: ആനന്ദവശനെ കണ്ടിട്ടന്നെ.
1: ആനന്ദവശന്റെ കാലിനൊരു ചരട് കെട്ടണം ഇപ്പൊ അല്ലെ? ആനന്ദവശ അങ്ങ് എത്തിപ്പോ. ആനന്ദവശ കണ്ടിട്ടന്നെ. ഈ ആഗ്രഹത്തിന് ഇനി മാറ്റം വരില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ വേറെ എന്തിന്റെ വിശേഷം? യാത്ര പോവാൻ പോവാറുണ്ടോ? ഈ വെക്കേഷനിൽ എന്താ പരിപാടി?
2: വെക്കേഷനിൽ ഫാമിലി ആയിട്ട് ടൂർ.
1: എവിടെ എവിടെയാ പ്ലാൻ ചെയ്തേ? പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോ പ്ലാൻ ചെയ്യണം അത്രേ. ഓക്കെ, എല്ലാം നിങ്ങള് ഫാമിലി എല്ലാരും വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ മാത്രം. എവിടെ ലാസ്റ്റ് പോയെന്ന് ഓർമ്മയുണ്ടോ?
2: സ്കൂൾ ടൂർ.
1: അത് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഓർമ്മയില്ല. അമ്മന്റെ വീട് എവിടെയാ?
2: വീട് തന്നെ, ഇടപ്പഴശ്ശിക്ക്.
1: ഈ ഇടപ്പഴശ്ശി. ഓക്കെ, ഇപ്പൊ താമസിക്കുന്ന എവിടെയാ?
2: ഇടപ്പഴശ്ശി.
1: ഇടപ്പഴശ്ശി തന്നെ. അപ്പൊ അച്ഛന്റെ വീട് എവിടെയാ?
2: ശിവപുരം.
1: ശിവപുരം അടുത്തടുത്ത് തന്നെയാണ്. പോവാറുണ്ടോ അങ്ങോട്ട്? അവിടെ ആരൊക്കെ ഉണ്ട്?
2: ആടെ അച്ഛമ്മന്റെ വീടുണ്ടേനു. അച്ഛമ്മ മരിച്ചപ്പോ ഇപ്പോ വീട്ടിലാരും
1: കൂട്ടിയെടുക്കോ. സ്കൂള്, ഹൈസ്കൂളിലൊക്കെ എവിടെ പഠിക്കാൻ ആഗ്രഹം? അതെന്താ ഏച്ചി ശിവപുരത്തല്ലേ, എടപ്പഴശ്ശിന്ന് തൊക്കിലങ്ങാടി പോകാൻ കുറച്ച് ദൂരമില്ലേ? എന്താ തൊക്കിലങ്ങാടിക്ക് പോകാൻ താല്പര്യം?
2: ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്.
1: ആ ഹാ, ഫ്രണ്ട്സ് ആണ് അങ്ങോട്ടേക്ക് വലിക്കുന്നത്. ഓക്കെ, അപ്പോ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇതന്നെ മതിയാ? ഈ പാട്ടെന്നെ നമുക്ക് തുടർന്ന് കേൾക്കാം. എല്ലാം പാടിയില്ലല്ലോ, എല്ലാ വരെയും പാടിഞ്ഞാ? പാടി പകുതിയാക്കിയ പാട്ടിന്റെ ബാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?

കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത റേഡിയോ സ്കൂളിൽ. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ ഗാനലയത്തിന്റെ നേരമാണ്. ഗാനലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അശ്വിനി,
1: ഞാൻ സി പുരുഷോത്തമൻ കല്ലേരിക്കര.
0: എല്ലാ തവണയും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള പാട്ടുകളാണ് നമ്മൾ ഗാനലയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇന്നും അതുപോലെ പ്രത്യേകതയുണ്ട്.
1: എന്ത് പ്രത്യേകതയാണ് അശ്വിനി?
0: ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ, ഒരുപാട് ഗായകർ പാടിയ ഒരുപാട് പാട്ടുകൾ നമ്മൾ എപ്പോഴും ആസ്വദിക്കുന്നതാണ്. അതിൽ തന്നെ ജി വേണുഗോപാൽ ആലപിച്ച പാട്ടുകളാണ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പാടിയിട്ട് 1990 പുറത്തിറങ്ങിയ പാട്ടുകൾ മാത്രമേ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ.
1: അതായത് 1990 ജി വേണുഗോപാൽ പാടിയ പാട്ടുകൾ മാത്രമാണ് ഇന്നത്തെ ഗാനലയത്തിൽ.
0: അതെ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴേ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സ്റ്റുഡിയോ ഇതിനു മുന്നേ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടങ്ങൾ ഇണങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ പുതുക്കാൻ കൂടി നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം അല്ലേ?
1: അതെ അതെ. അപ്പൊ അശ്വിനി, ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1990 പുറത്തിറങ്ങിയ കളിക്കളം എന്ന ചിത്രം കണ്ടിട്ടുണ്ടോ അശ്വിനി? ആ ചിത്രം?
0: ആ ചിത്രം കണ്ടിട്ടില്ല, പക്ഷെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്.
1: ആ ചിത്രത്തില് മമ്മൂട്ടി, മുരളി, ശോഭന എന്നിവരായിരുന്നു മുഖ്യ നടീനടന്മാരെ.
0: കൂടാതെ ശ്രീനിവാസൻ, ഇന്നസെന്റ്, ശങ്കരാടി, മാമുക്കോയ, ലാലു അലക്സ്, ഒടുവിലുണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരു നീണ്ട താരനിര ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു.
1: കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജോൺസൺ ആയിരുന്നു സംഗീതം നൽകിയത്.
0: എടുത്തു പറയേണ്ടതില്ല, നമ്മൾ പറഞ്ഞു 90 പുറത്തിറങ്ങിയ സിനിമയിലെ പാട്ടുകളാണ് ഇന്നത്തെ ഗാനലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം എന്തായാലും 1990 തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. മാത്യു ജോർജ് ആയിരുന്നു നിർമ്മാണം, സംവിധാനം സത്യനന്ദിക്കാട്.
1: ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എസ് എൻ സ്വാമി ആയിരുന്നു. സെൻട്രൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.
0: രണ്ട് പാട്ടുകൾ മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. ഒന്ന് ആകാശഗോപുരം എന്ന് തുടങ്ങുന്ന ഗാനവും മറ്റൊന്ന് പൂത്താലം എന്ന് തുടങ്ങുന്ന ഗാനവും. ഈ രണ്ട് പാട്ടുകളും ജി വേണുഗോപാൽ പാടിയിട്ടുണ്ട്. അതില് പൂത്താലം എന്ന് തുടങ്ങുന്ന ഗാനം ചിത്ര ആലപിച്ചൊരു വേർഷൻ കൂടി ഉണ്ട്. നമ്മളെന്തായാലും ജി വേണുഗോപാലിന്റെ പാട്ടുകളാണ്, അദ്ദേഹം ആലപിച്ച പാട്ടുകളാണ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേത് പാട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുക?
1: കൈതപ്രത്തിന്റെ വരികള് ജോൺസൺ മാഷ് കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പൂത്താലം എന്നാരംഭിക്കുന്ന ഗാനമാവട്ടെ ഇന്ന് ആദ്യം.

0: ഗാനലയത്തില് ജി വേണുഗോപാൽ ആലപിച്ച് 1990 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഗായകനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഗോപിനാഥൻ നായർ വേണുഗോപാൽ എന്നാണ്. പക്ഷെ മലയാള സിനിമയുടെ സ്വന്തം ജി വേണുഗോപാൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തുടക്കകാലത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാന ജീവിതം ആരംഭിച്ചത് ഓടരു തമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയാണ്. 1984 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിരുന്നത്. അതിനുശേഷം ഏകദേശം 4000 സിനിമകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. കൂടാതെ 500 ആൽബങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇത്തരത്തില് ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ മനോഹരമായ പാട്ടുള്ള മറ്റൊരു ചിത്രമാണ് അനന്ത വൃത്താന്തം.
1: മനോജ് കെ ജയൻ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, മാമുക്കായ, സായികുമാർ, രഞ്ജിനി, സുകുമാരി, മീന, വിജയ് മേനോൻ, ഉഷ, ലളിതശ്രീ, ശരൺ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. ജോർജ് തോമസ് ആണ് ഈ ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചത്. മോഹൻ സിതാരയാണ് പശ്ചാത്തല സംഗീതം. ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ജൂഡിയാണ്. അറിഞ്ഞോ അറിയാതെയോ മിഴിനിറഞ്ഞോ നിറയാതെയോ തുളുമ്പും ബാഷ്പമൊഴുകും ഈ ഗദ്ഗദം തേടും ഒരു സാന്ത്വനം.
0: ഇപ്പൊ ഈ വരികൾ പറയാനുള്ള കാരണം
1: ഈ സിനിമയിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടിതാണ്.
0: അതുകൊണ്ടാണ് ആ വരികൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈണത്തിനോടൊപ്പം തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളാണ് ഈ ഗാനത്തിന്റെ മുഴുവനായിട്ടുള്ളത്.
1: ഞാൻ ഈ ഗാനം പാടുന്നില്ല, ജി വേണുഗോപാൽ പാടിയ പാട്ട് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിച്ചു കൊടുക്കാം.
0: കേൾപ്പിച്ചു കൊടുക്കാം. മനസ്സിൽ ഇത്തിരി സങ്കടം നിറയ്ക്കുന്ന വരികളാണ് ആ പാട്ടിൽ ഉടനീളമുള്ളത്. മുള്ളിൽ വീണ സ്വപ്നങ്ങളും ഉള്ളം തേങ്ങും കൽപ്പനകളും.
1: മുള്ളിൽ വീണ സ്വപ്നങ്ങൾ, മുത്തുകൾ കോർത്തൊരു മോഹങ്ങൾ.
0: ആ വരികൾ കേൾക്കുമ്പോഴേ ജീവിതാനുഭവമായിട്ട് നമുക്ക് കൂട്ടിയിണക്കാൻ പറ്റുന്ന ചില വരികളാണല്ലോ.
1: ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട്, പക്ഷെ നമ്മൾ വലിച്ചു നീട്ടി അതിലേക്ക് പോകുന്നില്ല. ശ്രോതാക്കൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതാ ഈ പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കളെ, 1990 ജി വേണുഗോപാൽ പാടിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് ഗാനലയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോ രണ്ട് പാട്ടുകൾ ഇതിനോടകം നമ്മൾ കേൾപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചിത്രം ഏതാണ്?
0: സസ്നേഹം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാവട്ടെ ഇനി.
1: സസ്നേഹം,
0: യെസ്.
1: ആ ചിത്രം മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഒരുപോലെ ഓർമ്മിക്കപ്പെടുന്ന ഒരു ചിത്രമാണ്.
0: അതെ.
1: സസ്നേഹം എന്ന പേര് കേൾക്കുമ്പോഴ് പെട്ടെന്ന് മനസ്സിലേക്ക് ആ സിനിമയുടെ കഥയാണോ കഥാപാത്രങ്ങളാണോ പാട്ടാണോ മനസ്സിലേക്ക് വരുന്നത്?
0: സസ്നേഹം എന്ന സിനിമയിലെ താനേ പോവിട്ട മോഹം, മൂകം വിതുമ്പും നേരം, ഈ പാട്ട്
1: ആണ് ഏറ്റവും കൂടുതൽ
0: ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത്.
1: നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ വരികളോടാണോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത്?
0: വരികളോട് കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു പാട്ടാണിത്.
1: ഈ ചിത്രത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി രണ്ട് പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് മംഗല്യ പൂവിലിരിക്കും ചിത്ര ആലപിച്ചത്, മറ്റൊന്ന് വേണുഗോപാൽ ആലപിച്ച ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഗാനവും.
0: ഈ ചിത്രത്തിൽ ബാലചന്ദ്ര മേനോൻ, ഇന്നസെന്റ്, ശോഭന, KPSC ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കരമന ജനാർദ്ദനൻ നായർ, സുകുമാരി, മീന എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. സത്യനന്ദിക്കാടായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഗണേഷ് അയ്യറായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം.
1: ഇതിൽ ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് തോമസ് കുട്ടി, അതുപോലെ സരസ്വതി എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിട്ടുള്ളത്. കഥയുടെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനി കുടുംബത്തിലുള്ള തോമസ് കുട്ടി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിട്ടുള്ള സരസ്വതിയെ വിവാഹം ചെയ്യുകയും അക്കാരണം കൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാർ രണ്ടുപേരെയും ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് അവരുടെ ജീവിതം, അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞുണ്ടായതിനു ശേഷം പല പല കാരണത്താൽ രണ്ടുപേരും രണ്ടു വഴിക്കായി പോകുന്നുണ്ടെങ്കിലും വീണ്ടും അവരുടെ ജീവിതത്തെ ചുറ്റുപറ്റിയുള്ള സാഹചര്യങ്ങൾ കാരണം അവരൊരുമിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും അതീതമായിട്ടുള്ള സ്നേഹത്തെ കാട്ടിത്തരുന്ന ഒരു ചിത്രമാണ് സസ്നേഹം.
0: ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതിയത് AK ലോഹിതദാസാണ്. കാസിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സെഞ്ചുറി റിലീസാണ് ഈ ചിത്രം വിതരണം ചെയ്തത്.
1: അതെ, കഥയെ അന്വർത്ഥമാക്കുന്ന പേരുള്ള ഒരു ചിത്രം എന്ന് പറയാം സസ്നേഹം. സ്നേഹത്തോടു കൂടിയത്. ആ ചിത്രത്തില് ആദ്യം മുതൽ അവസാനം വരെ പല പല വഴക്കുകളും മറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടെ സ്നേഹമാണ് അവിടെയുള്ള സ്ഥായി ആയിട്ടുള്ള ഭാവം. ചിത്രം സൂക്ഷ്മമായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ചിത്രത്തില് രണ്ടേ രണ്ട് പാട്ടുകളാണുള്ളത്, ഒന്ന് ചിത്ര പാടിയതും ഒന്ന് വേണുഗോപാൽ പാടിയതും. അതിൽ നമ്മൾ കൊടുക്കുന്ന പാട്ട്
0: താനേ പൂവിട്ട മോഹം എന്ന ഗാനമാണ് നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ പോകുന്നത്. PK ഗോപിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഈ ഗാനം ആനന്ദ ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. നമുക്കിപ്പോൾ ഈ ഗാനം കേൾക്കാം.

0: നമ്മൾ മനോഹരമായിട്ടുള്ള മൂന്ന് പാട്ടുകൾ ആസ്വദിച്ചു. ഇനിയും കേൾക്കാനായിട്ട് ഒത്തിരി പാട്ടുകളുണ്ട്. ജി വേണുഗോപാൽ ആലപിച്ച പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും 1990 പുറത്തിറങ്ങിയ ചിത്രത്തില്. അദ്ദേഹത്തെ പറ്റി, അതായത് ഗായകനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, കിളിമാനൂരിനടുത്തുള്ള തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അച്ഛൻ ഗോപിനാഥൻ, അമ്മ സരോജിനി. അമ്മ സംഗീതത്തിൽ വളരെയധികം പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർ വിമൻ കോളേജിലെ സംഗീത വിഭാഗം മേധാവിയായിരുന്നു. അവരുടെ മൂത്ത മകനായിട്ടാണ് ജി വേണുഗോപാൽ ജനിക്കുന്നത്. അത് പറയുമ്പോഴാണ് എടുത്തു പറയേണ്ട ഒരു പേരുകൂടിയുണ്ട്, കെ ശാരദാമണി, കെ രാധാമണി. ഇവര് രണ്ടുപേരും വേണുഗോപാലിന്റെ മാതൃ സഹോദരിമാരാണ്. ഒപ്പം ഗായികമാരായിട്ടുള്ള സുജാത മോഹനും രാധിക തിലകും ഒക്കെ അദ്ദേഹത്തിന്റെ ബന്ധുക്കള് കൂടിയാണ്. ജി വേണുഗോപാലിന്റെ സംഗീതയാത്രയിൽ അദ്ദേഹം പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടുകളിൽ 1990 പുറത്തിറങ്ങിയിട്ടുള്ള ഏത് സിനിമയിലെ ഏത് ഗാനാണ് അടുത്തതായിട്ട്
1: അടുത്ത ഗാനത്തിന്റെ ക്ലൂ തരാം? ഞാൻ അടുത്ത ഗാനത്തിന്റെ വരികൾ പറയാം. അത് ഏത് സിനിമയിലേതാണെന്ന് പറയണം. വസന്തത്തിൻ മണിച്ചപ്പു തുറക്കുന്നു വർത്തമാനകാലം, ജി വേണുഗോപാൽ പാടി മനോഹരമാക്കിയ വളരെ മനോഹരമായ ഒരു ഗാനമാണത്.
0: എനിക്ക് തോന്നുന്നു ആ വരിയിൽ തന്നെ ചിത്രത്തിന്റെ പേരുണ്ട്. ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ഇപ്പൊ തന്നെ പിടികിട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ പറയാം അല്ലേ? വർത്തമാന കാലമാണ് ചിത്രത്തിന്റെ പേര്, ശരിയല്ലേ?
1: അതെ. ലാലു അലക്സ്, പറവൂർ ഭരതൻ, ബാബു നമ്പൂതിരി, സുകുമാരി, വത്സല മേനോൻ, സുമാ ജയറാം, സുരേഷ് ഗോപി, ജയറാം, ഉർവശി, എം ജി സോമൻ, സിദ്ദീഖ്, ബാലചന്ദ്ര മേനോൻ, കെ പി ഉമ്മർ, ലാലു അലക്സ്, പറവൂർ ഭരതൻ, ബാബു നമ്പൂതിരി, സുകുമാരി, വത്സല മേനോൻ, സുമാ ജയറാം, പ്രതാപ് ചന്ദ്രൻ, ജഗന്നാഥ് വർമ്മ എന്നിവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ
0: അവതരിപ്പിച്ചിട്ടുള്ളത്.
1: അതെ അതെ
0: അതെ. ഇതിൽ ബാലചന്ദ്ര മേനോൻ ജെയിംസ് കുട്ടിയായും ഉർവശി അരുന്ധതി മേനോനായും സുരേഷ് ഗോപി ബാലഗോപാലനും അതുപോലെ ജയറാം ബ്രഹ്മദത്തനുമായിട്ടാണ് എത്തുന്നത്.
1: ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥാ സംഭാഷണം പ്രശാന്താണ്. ലിബർട്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലിബർട്ടി റിലീസാണ് ചിത്രം വിതരണത്തിന് തയ്യാറാക്കിയത്.
0: ഈ ഒരു കഥ വളരെ ഹൃദയസ്പർശിയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഉർവശിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അരുന്ധതി മേനോൻ എന്ന് പറയുന്നത്. ആ കുട്ടി ഒരു കോളേജിൽ പ്രവേശനം നേടുകയും അവളോടൊപ്പം തന്നെ ബ്രഹ്മദത്തൻ എന്ന് പേരുള്ള അയൽവാസി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവള് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും നേരിടുകയാണ്. അതിനിടയിലാണ് ജെയിംസ് കുട്ടി അരുന്ധതി മേനോനുമായിട്ട് പ്രണയത്തിലാവുന്നത്. അരുന്ധതിയെ ജെയിംസ് കുട്ടി പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയിംസ് കുട്ടി ഒരു ഹൃദ്രോഗിയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് വന്ന പ്രതീക്ഷകൾക്ക് മേൽ കിട്ടിയ ഒരു വല്ലാത്ത അടിയായിരുന്നു ജെയിംസ് കുട്ടിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. തൻ്റെ എല്ലാ സമ്പത്തിനും അരുന്ധതി മേനോൻ മാത്രമാണ് ഉടമ എന്ന് അവകാശപ്പെട്ടതിന് ശേഷം ജെയിംസ് കുട്ടി മരിക്കുകയാണ്. എങ്കിൽ കൂടെ പിന്നീട് അരുന്ധതിക്ക് വീണ്ടും പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകുന്നു. ആ നഗരത്തോട് അവൾ വിട പറഞ്ഞ് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. അവിടെയാണ് വീണ്ടും ബാലഗോപാലനെ കണ്ടുമുട്ടുന്നത്. ബാല്യകാല സുഹൃത്തായിരുന്നു. ബാലഗോപാലന് വിവാഹിതനാണെങ്കിൽ കൂടെ അരുന്ധതിയോട് ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അരുന്ധതി അതിൽ നിന്ന് മാറി മറ്റൊരു ജീവിതത്തിലേക്ക് പോവാൻ ആഗ്രഹിച്ചു. ആ ഗ്രാമവും വിട്ട് അവൾ ദൂരേക്ക് പോവാണ്. വീണ്ടും നഗരത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് അരുന്ധതി കടക്കുമ്പോഴാണ് തന്നെ ഉപദ്രവിച്ചത് ആരാണോ അവര് തന്നെ മറ്റൊരു പെൺകുട്ടിയെയും ഇതേ തരത്തിൽ ഉപദ്രവിക്കുന്നത് അരുന്ധതി മനസ്സിലാക്കുകയും അങ്ങനെ അവരെ കൊല്ലുകയും പോലീസിന് സ്വമേധയാ കീഴടങ്ങുകയും ചെയ്യുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ ആ കഥയുടെ വൈകാരികത എത്രത്തോളം ശ്രോതാക്കളിലേക്ക് എത്തുമെന്ന് അറിയില്ല. പക്ഷേ ആ സിനിമ കാണുമ്പോഴാണ് എത്രത്തോളം ഹൃദയഭേദകമായ രീതിയിലാണ് ഈ ഒരു സിനിമ പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ.
1: നമുക്കിനി പാട്ടിലേക്ക് വരാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകി വസന്തത്തിൻ മണിച്ചപ്പു തുറക്കുന്നു എന്ന ഗാനം.
0: ആ വരികളിലൂടെ ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ സിനിമയുടെ
1: ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയേക്കും.

0: നീലക്കൺകോടിയിൽ ലയമൗനസാഗരം, സ്നേഹപൂത്തെങ്കിൽ തൻ ഹൃദയം, നീലാകാശ വീഥികൾ വർണ്ണോദാരമായി ഏതോ കാരുണ്യത്തിൻ അക്കൽദാമയിൽ, വിണ്ണിൻ ഒലിവിൻ ഇളംപൂക്കൾ തൻ നീലകൺകോടിയിൽ. ഹ, എന്തൊരു മനോഹര ഗാനം!
1: എന്തൊരു മനോഹര ഗാനം! അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ഗാനം നല്ല വരികൾ എന്നാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായാലും ഒന്നാമത്തേത് ജി വേണുഗോപാൽ പാടിയതാണ്, മറ്റൊന്ന് 1990 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി ചിത്രം കൂടി ഏതാന്ന് പറഞ്ഞാൽ മതി.
0: കൗതുക വാർത്തകൾ എന്നാണ് ചിത്രത്തിന്റെ പേര്.
1: സുരേഷ് ഗോപി, സിദ്ധിഖ്, ഉർവശി, മുകേഷ്, ഇന്നസെന്റ്, ശങ്കരാടി, മാമുക്കോയ, മണിയൻ പിള്ളരാജു, രഞ്ജിനി, കൽപ്പന, ഫിലോമിന, ശ്രീലതാ മേനോൻ തുടങ്ങിയ താരനിരകൾ ഒത്തുചേർന്ന ഒരു മനോഹരമായിട്ടുള്ള ചിത്രം കൗതുക വാർത്തകൾ.
0: നവയുഗ ആർട്സിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കൗതുക വാർത്തകൾ. ഈ ചിത്രത്തിൽ ആകെ 2 പാട്ടുകളാണുള്ളത്.
1: നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത

0: അപ്പോൾ ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ആണല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കും, അങ്ങനെ പരസ്പരം ബെറ്റ് വെക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ വിനോദ പരിപാടികൾ എന്ന് പറയുന്നത്. മാത്യു ആണ് ഇതിൽ മുന്നിൽ നിൽക്കുന്ന ആൾ. താൻ ഏത് പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞാലും അവർ തന്നെയും തിരിച്ച് ഇഷ്ടപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു മാത്യു. അപ്പോൾ ഈ ഒരു വിശ്വാസം ചെറുതായിട്ടൊന്ന് തച്ചുടക്കാൻ വേണ്ടി രവീന്ദ്രൻ എന്ത് ചെയ്യും? രവീന്ദ്രൻ്റെ പ്രതിശ്രുത വധുവായിട്ടുള്ള അശ്വതിയെ കൊണ്ട് തന്നോട് ഇഷ്ടമാണെന്ന് പറയിക്കാൻ വേണ്ടി മാത്യുവിനെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ മാത്യുവിനെ അറിയില്ല അശ്വതി ടി രവീന്ദ്രൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്നുള്ള കാര്യം. അങ്ങനെ മാത്യു കള്ളങ്ങളിൽ കൂടെ അശ്വതിയോട് തന്നെ ഇഷ്ടമാണ് എന്ന് പറയിക്കുകയും അത് രവീന്ദ്രൻ കാണാൻ ഇടയാവുകയും ചെയ്യുന്നു. അങ്ങനെ സിനിമ മുന്നോട്ടേക്ക് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് രവീന്ദ്രനും അശ്വതിയും അതുപോലെ മാത്യുവും റോസ്മേരിയും തമ്മിൽ വിവാഹം ചെയ്യുന്നതാണ് സിനിമയുടെ എൻഡ് എന്ന് പറയുന്നത്.
1: പ്രശ്നങ്ങൾ എന്ത് തന്നെയായി കഴിഞ്ഞാലും രവീന്ദ്രന്റെയും അശ്വതിയുടെയും മാത്യുവിന്റെയും റോസ്മേരിയുടെയും വിവാഹത്തോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.
0: സന്തോഷപൂർണമായ
1: ഒരു എൻഡാണ് ഈ ചിത്രത്തിന്റെ.
0: അതെ, അപ്പോ ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ സിനിമയിൽ വളരെയധികം സന്തോഷം വിടർത്തുന്ന ഒരു പാട്ടുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് പാട്ടുകൾ ഒന്ന്.
1: പാട്ടിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു തവണ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രസാദ ചന്ദന വരക്കുറിയണിയും പ്രമോദമുഖിയാം പൊന്നുഷസേ, നിന്റെ താലങ്ങളിൽ ഇലക്കീറുകളിൽ പ്രസാദ ചന്ദനം ഏറെയുണ്ടോ?
1: നല്ലൊരു ചോദ്യമാണിത്. ഉത്തരം നമുക്ക് എവിടെ നിന്ന് കിട്ടും?
0: അശ്വിനി, ഇതിനുള്ള ഉത്തരം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനത്തിലൂടെ കിട്ടും.
1: ആ ഗാനം ഏത് സിനിമയിലേതാണെന്ന് കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവുമായിരുന്നു.
0: 32-ാം നാൾ എന്ന സിനിമയിൽ ജി വേണുഗോപാൽ പാടിയ ഗാനമാണത്.
1: സിനിമയുടെ പേരിനും പാട്ടിന്റെ വരികൾക്കും പ്രത്യേകതയുണ്ട്. കാരണം രണ്ടും ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. 32-ാം നാൾ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ വരികളിലുള്ള ചോദ്യത്തിന് ഗാനത്തിലൂടെ തന്നെ വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ. സിനിമ കാണാത്തത് കൊണ്ട് എന്താണ് കഥാപശ്ചാത്തലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു ചിത്രത്തിൽ പ്രസാദ ചന്ദന വരക്കുറി അണിയും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം മാത്രമേ ഉള്ളൂ.
0: ഈ ഗാനത്തിന്റെ രചന ജോ മിലാനാണ്, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്രങ്ങളിലൂടെ ജി വേണുഗോപാൽ എന്ന അനശ്വര ഗായകന്റെ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ടെലിവിഷൻ ഷോകളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഐഡിയ സ്റ്റാർ സിംഗ്, മൺ സ്റ്റാർ സിംഗ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളാണ്. അത്തരം ടെലിവിഷൻ ഷോകളിലൂടെയും ഒപ്പം ചലച്ചിത്രങ്ങളിലെ പിന്നണി ഗാനങ്ങളിലൂടെയും നമ്മൾ ജി വേണുഗോപാൽ എന്ന ഗായകന് മനസ്സിലൊരു സ്ഥിരം സാന്നിധ്യം കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പൊ അദ്ദേഹം ആലപിച്ചിട്ടുള്ള ഏത് ഗാനമാണ് അടുത്തതായിട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്?
1: മറന്നുപോ തോഴി കൊഴിഞ്ഞൊരാ ബാല്യം, മലരുതൽ നുള്ളി നടന്നൊരാ കാലം, ഇനി വരും ഓർമ്മകൾ ഹൃദയത്തിൽ നിൻമുഖം, വൃഥ തെളിയുകയായി സഖി.
0: വൃഥ തെളിയുകയായി സഖി,
1: അതെ,
0: പലരിലും ഒരുപാട് കാലത്തിന് ശേഷം തെളിയുന്ന മുഖങ്ങളെ പറ്റിയാണ് കവി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഗാനമാണിത് വരികളിലൂടെ. ഒപ്പം ഈണം കൂടി ചേരുമ്പോൾ അത് നിർവചിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയിലേക്ക് ഏതൊരു ശ്രോതാവിനെയും കൊണ്ടെത്തിക്കും.
1: ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് ജേഴ്സൺ ആന്റണിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്.
0: എൻ പി സുരേഷ് ആയിരുന്നു സിനിമയുടെ സംവിധാനം. സി സി പി മൂവീസ് ആയിരുന്നു നിർമ്മാണം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള, എന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ആദ്യ ഗാനം എന്തായാലും മറന്നുപോ തോഴി, തോഴിയെ ആലോചിച്ചുകൊണ്ട് പാടുന്ന ആ ഒരു ഗാനം കേൾക്കാം അല്ലേ?

0: നമ്മള് ഇപ്പോ ഇന്ധനം എന്നുള്ള മൂവിയിലത്തെ ഒരു സാഡ് സോങ് എന്ന് പറഞ്ഞുകൂടാ, ബാല്യകാല സഖിയെ ഓർത്തുകൊണ്ടുള്ള ഒരു ഗാനമാണ്
1: ബാല്യകാല സ്വപ്നങ്ങൾ അയവരൊക്കെ കൊണ്ടുള്ള ഒരു പാട്ട്.
0: അതെ, ബാല്യകാല സ്വപ്നങ്ങൾ അയവരെ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ കേട്ടത്. പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവാൻ പറ്റുന്നില്ലേ ഈ ഒരു ഗാനം കേൾക്കുമ്പോഴേ?
1: അതെ, പലർക്കും ബാല്യകാല സ്വപ്നങ്ങൾ അയവറക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പാട്ടുകൾക്കും ഉണ്ടാകുന്നത്.
0: എന്തായാലും നമ്മുടെ ശ്രോതാക്കളും ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ചിത്രത്തില് 5 ഗാനങ്ങളുണ്ട്. അതിൽ ഒരു ഗാനം ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയതാണ്. ബാക്കിയുള്ള 4 പാട്ടുകളും വേണുഗോപാലാണ് ആലപിച്ചിട്ടുള്ളത്. അതിലെ മറ്റൊരു ഗാനം കൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം. കാരണം എല്ലാവരും കൂടുതൽ കേൾക്കാൻ സാധ്യതയില്ലാത്ത പാട്ടാണിത്. ഒരു മേഘ സന്ദേശം ഇന്ന് ഞാൻ അയച്ചിടാം. ആ മേഘ സന്ദേശത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. പാട്ടെന്തായാലും നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം അല്ലേ?
1: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിറ്റൂർ ഗോപിയുടെ രചനയാണ്, ജേഴ്സൺ ആന്റണിയുടെ സംഗീതമാണ്. ജി വേണുഗോപാൽ പാടിയ ഒരു മേഘ സന്ദേശം എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: മലയാള സിനിമാ ഗാനശാഖയ്ക്ക് താൻ നൽകിയ സംഭാവന പരിഗണിച്ച് ജി വേണുഗോപാലിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1988 മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഉണരുമി ഗാനം എന്ന പാട്ടിനു വേണ്ടി മികച്ച പിന്നണി ഗായകൻ, സസ്നേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാനത്തിന് വേണ്ടി 1990 വീണ്ടും മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ്. അതുതന്നെ 2004 ആവർത്തിക്കുകയുണ്ടായി ഉള്ളം എന്ന ചിത്രത്തിലെ ആടടി ആടടി എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വേണ്ടി. പിന്നെ മലയാളികൾ മറക്കാതെ മറ്റൊരു ഗാനമാണ് ഒന്നാം രാഗം പാടി തൂവാനത്തുമ്പികൾ എന്ന പ്രണയാർത്ഥമായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ ആ ഒരു പാട്ടിന് വേണ്ടി മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. 1989 പുറത്തിറങ്ങിയ മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ മൈനാക പൊന്മുടിയിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കളെ, ഇന്ന് ഗാനലയത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 1990 ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ ഏതാനും ചില ഗാനങ്ങളാണ്. അപ്പൊ നമുക്കിനി അടുത്ത പാട്ട് ഏതാ അശ്വിനി?
0: പരമ്പര എന്നൊരു ചിത്രമുണ്ട്,
1: സംവിധാനം ചെയ്തത് സിബി മലയിലാണ്. എസ് എൻ സ്വാമിയുടെ രചനയിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, സുമലത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചത്. ജോണി എന്ന നായക കഥാപാത്രത്തെയും അദ്ദേഹത്തിന്റെ പിതാവായ ലോറൻസിനെയും അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി രണ്ട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. തൻ്റെ മകനെ ഒരു എതിരാളി സംഘം തട്ടിക്കൊണ്ടുപോവുകയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
0: ഇൻട്രസ്റ്റിംഗ് ആണ്, കാണാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും വളരെ നല്ലതാണ്.
1: വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അശ്വിനി ഇത്.
0: സിനിമ എന്തായാലും സമയം കിട്ടുമ്പോഴേ നമ്മുടെ ശ്രോതാക്കളെ കാണട്ടെ. പക്ഷെ ഇപ്പൊ ഗാനലയത്തില് നമുക്ക് എന്തായാലും ഒരു പാട്ട്, അതും ജി വേണുഗോപാൽ പാടിയ പാട്ട് തന്നെ കേൾപ്പിച്ചു കൊടുക്കണം. സിനിമയില് രണ്ട് പാട്ടുകളുണ്ട്, ഒന്ന് ചിത്ര പാടിയതാണ്, മറ്റൊന്ന് ജി വേണുഗോപാൽ പാടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ കേൾപ്പിക്കുന്ന ജി വേണുഗോപാലിൻ്റെ പാട്ട് രണ്ട് വേർഷനുണ്ട്, ഒന്ന്

0: സങ്കടത്തിലും ഒന്ന് സന്തോഷത്തിലും പാടുന്നതാണ്. നമുക്ക് ഇപ്പോഴും
1: ഏത് പാട്ടാണ് ശ്രോതാക്കളെ കേൾപ്പിക്കേണ്ടത്?
0: ഒന്നാം മാനം എന്ന് തുടങ്ങുന്ന പാട്ട്. അത് കേൾപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ നമ്മളെ സങ്കടപ്പെടുത്തണോ സന്തോഷിപ്പിക്കണോ?
1: സങ്കടകരമായ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, സന്തോഷകരമായ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം ഏത് വേണമെന്ന് അശ്വിനിക്ക് തീരുമാനിക്കാം.
0: ആദ്യം നമുക്ക് ഏതാണോ കിട്ടുന്നത് ആ പാട്ടിനെ കേൾപ്പിച്ചു കൊടുക്കാം, അല്ലേ?
1: ശരി.

0: ഇന്നത്തെ ഗാനലയത്തിന്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ 1990 പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ വേണുഗോപാൽ ആലപിച്ച പാട്ടുകളാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേൾപ്പിച്ചത്.
1: ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളുള്ള വ്യത്യസ്തതകളുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി വീണ്ടും
0: ഗാനലയം അടുത്ത ആഴ്ച
1: ഇതേ സമയം.
0: ഇത്രയും നേരം ഗാനലയത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ അശ്വിനി,
1: ഞാൻ സി പുരുഷോത്തമൻ, കല്ലേരിക്കര.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സ്മൃതിഗീതങ്ങളിൽ വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനങ്ങളാണ്. ആദ്യ ഗാനം ഈണപ്രാവുകൾ എന്ന ചിത്രത്തിലേത്. രചന വയലാർ രാമവർമ്മ. ആലാപനം കെ.

സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി 1981 പുറത്തിറങ്ങിയ സംഭവം എന്ന ചിത്രത്തിലേത്. പാടിയത് യേശുദാസ്.

1981 പുറത്തിറങ്ങിയ അരിക്കാരി അമ്മു എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് പി ജയചന്ദ്രൻ, വാണി ജയറാം. രചന ശ്രീകുമാരൻ തമ്പി.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1979 പുറത്തിറങ്ങിയ ജിമ്മി എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നു കല്യാണി മേനോൻ, രചന ശ്രീകുമാരൻ തമ്പി.

മനുഷ്യൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഭരണിക്കാവ് ശിവകുമാർ, പാടിയത് കെ ജെ യേശുദാസ്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1979.

മനോരഥം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു വാണി ജയറാം, രചന പി ഭാസ്കരൻ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1978 ആണ്.

1974 പുറത്തിറങ്ങിയ യൗവനം എന്ന ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ ജെ യേശുദാസ്.

0: വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനങ്ങളാണ് സ്മൃതിഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ സ്മൃതിഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്, ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.